പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 11 ചോര ഞരമ്പുകളിലാണ്. 1990 ജൂൺ 11 ചെക്കോസ്ലോവാക്കിയയിൽ ജനാധിപത്യം പുലർന്നിരിക്കുന്നു. 1947 ജൂൺ 11 തിരുവിതാംകൂർ ജനതയെ ആഗമനം ദേശീയ തലത്തിൽ അപഹാസ്യരാക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം കേൾക്കുന്നു. 1947 ആഗസ്റ്റ് 15 ശേഷം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് CP രാമസ്വാമി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം നൽകില്ലെന്ന CP പ്രഖ്യാപനത്തെ തിരുവിതാംകൂർ ജനത പാടെ തള്ളിക്കളഞ്ഞു. അവർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി. 1993 ജൂൺ 11 ലോക സിനിമയിലെ ഏറ്റവും പ്രശസ്ത അത്ഭുത സൃഷ്ടികളിലൊന്നായ ജുറാസിക് പാർക്ക് അമേരിക്കൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നു. മൈക്കിൾ ക്രിക്ടൺ എഴുതിയ സയൻസ് ഫിക്ഷന് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ചലച്ചിത്രാവിഷ്കാരം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ആരാണ് ഉത്തമ സ്നേഹിതൻ? തിരുക്കുറൾ പറയുന്നത് ഉടുമുണ്ടഴിഞ്ഞു പോകുമ്പോൾ അറിയാതെ കൈ ചെന്ന് മുറുക്കി ഉടുക്കാൻ പ്രേരിപ്പിക്കുന്നതുപോലെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ ആവശ്യപ്പെടാതെ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് ഉത്തമ സ്നേഹിതർ. അതായത് അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണോ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്, കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും നാടുകളിൽ ആരാണോ നിങ്ങളെ കൈവിടാതിരിക്കുന്നത്, ആരാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധമാകുന്നത്, ആരാണോ നിങ്ങളെ തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നത്, അയാളാണ് ഉത്തമ സ്നേഹിതൻ. ഉദാത്തമായ സൗഹൃദം നിങ്ങൾക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങാനാവില്ല, നിർബന്ധപൂർവം നേടിയെടുക്കാനും ആവില്ല. അത് മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതൊരിക്കലും അസ്തമിച്ചു പോവില്ല, ചതിക്കില്ല. സ്ഫടികം പോലെ അത് തിളക്കമാർന്നതാണ്. കൊടും ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും ശത്രുക്കൾ കള്ളിമുള്ളുകളെപ്പോലെ സ്വയമേവ മുളച്ചു പൊന്തിക്കൊള്ളും. പക്ഷേ ഉത്തമ സ്നേഹിതരെ അങ്ങനെ ലഭിക്കുകയില്ല. നമ്മുടെ പെരുമാറ്റം, ജീവിതരീതി, ഇടപെടലുകൾ എന്നിവയ്ക്കനുസരിച്ച് സ്വയമേവ രൂപപ്പെട്ടു വരുന്നതാണ് സൗഹൃദം. അല്ലാതെ ഒരാളെ കണ്ടിട്ട് ഈ നിമിഷം മുതൽ നിങ്ങളെൻ്റെ സുഹൃത്തായിരിക്കുമോ എന്ന് ചോദിക്കാനാവില്ല. അങ്ങനെ ചോദിച്ചാൽ സൗഹൃദം ലഭിക്കുകയുമില്ല. ഉത്തമമായിട്ടുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ധൈര്യമുണ്ടാകും, ആത്മവിശ്വാസമുണ്ടാകും, സമ്മർദ്ദം കുറഞ്ഞു കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാകും, ഒരുമിച്ചുള്ള യാത്രകൾ ഏറെ ആശ്വാസം പകരും. മലയാളത്തിലെ കൂട്ടുകെട്ട്, സൗഹൃദം എന്നീ രണ്ടു വാക്കുകളും ഫ്രണ്ട്സ് എന്ന വാക്കിൻ്റെ തർജ്ജുമകളാണ്. എന്നാൽ ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട് എന്നും കുരുത്തക്കേടുകളിൽ നിന്ന് പിന്മാറ്റുന്നതാണ് സൗഹൃദമെന്നും മറന്നുപോകരുത്. ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കുന്നത് ഉത്തമ സുഹൃത്തുള്ളപ്പോഴാണ്. മറ്റേതു ബന്ധത്തിലും ബാധ്യതകളുള്ളപ്പോൾ ബാധ്യതയുടെ കുരുക്കില്ലാത്തത് ഒരുപക്ഷെ ഉദാത്തമായ സൗഹൃദത്തിൽ മാത്രമായിരിക്കും.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം പുതിയ തുടക്കങ്ങൾ. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അവസരമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് പുതിയൊരു മനസ്സോടെ ഒരു പുതിയ ദിവസം തുടങ്ങാൻ സാധിക്കണം. ഒരു പുതിയ തുടക്കം ഒരു പുതിയ പ്രതീക്ഷയാണ്. പലപ്പോഴും നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു. പക്ഷേ ആ ദുഃഖം നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ പേജ് പോലെയാണ്. ആ പേജിൽ നമുക്ക് പുതിയൊരു കഥ എഴുതാൻ സാധിക്കണം. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചിത്രകാരനുണ്ടായിരുന്നു. അയാൾക്ക് അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ ആ ചിത്രം മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. അയാൾക്ക് തന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം അയാളുടെ ഗുരു അയാളോട് പറഞ്ഞു, ഒരു തെറ്റ് ഒരവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മാറ്റിവെച്ച് നിനക്ക് പുതിയൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കണം. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് ഒരു തെറ്റ് പറ്റി. അയാൾ ആ തെറ്റ് നശിപ്പിക്കാതെ ആ തെറ്റിനെ ഒരു പുതിയ ചിത്രമാക്കി മാറ്റി. ആ ചിത്രം ഒരുപാട് മനോഹരമായിരുന്നു. ഈ കഥയിലെ ചിത്രകാരനെ പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതൊരവസാനമായി കാണാതെ അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്കെങ്ങനെ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുക. ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. ഒരു പുതിയ പുസ്തകം വായിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പുതിയ തുടക്കങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ പുതിയ തുടക്കങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾക്ക് കാരണമായേക്കും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്

0: പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10,82,00,000 ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10,55,00,000 സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1,12,00,000 വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
1: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രി ദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേലി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശിയെ നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
1: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കലക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആനുകാലിക സാഹിത്യ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് കേൾക്കാം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പരിപോഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രമാസികകളാണ് സാഹിത്യ ആനുകാലികങ്ങൾ എന്നറിയപ്പെടുന്നത്. സാഹിത്യത്തിന് പൊതുവായോ സാഹിത്യത്തിലെ ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേകമായോ പ്രാധാന്യം കൊടുക്കുന്നവയായിരിക്കും ഇത്തരം സാഹിത്യ ആനുകാലികങ്ങൾ. ഗുണ്ടട്ടിന്റെ നേതൃത്വത്തിൽ ഉത്തര കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ബാസൽ മിഷൻ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം എന്ന പ്രതിമാസിക പത്രികയാണ് മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം. സരള കോമളമായ ശൈലിയിൽ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം 1847 ജൂണിലാണ് പുറത്തിറങ്ങിയത്. മലയാളത്തിലെ രണ്ടാമത്തെ മാസിക എന്ന വിശേഷണം പശ്ചിമോദയത്തിനാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരുന്ന തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്ന് തന്നെയാണ് പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. മൂന്നാമത്തെ മാസിക ജ്ഞാനനിക്ഷേപമായിരുന്നു. അതേ തുടർന്ന് 1864 പശ്ചിമ താരക പുറത്തിറങ്ങി. 1881 തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാവിലാസിനി പുറത്തിറങ്ങി. വിദ്യാവിലാസിനിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. സർവാധികാരിക്കാർ പി ഗോവിന്ദപിള്ളയായിരുന്നു ഇതിന്റെ മുഖ്യ ചുമതലക്കാർ. മലയാള സാഹിത്യത്തിന്റെ ബഹുമുഖമായ പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ വിദ്യാവിലാസിനിക്ക് കഴിഞ്ഞു. നിധിയിരിക്കൽ മാണിക്കത്തനാരുടെ പത്രാധിപത്യത്തിൽ മാന്നാനത്ത് സ്ഥാപിതമായ പത്രമാണ് ദീപിക. ഇന്ന് നിലവിലുള്ള ദിനപത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ദീപിക തുടക്കം മുതൽക്കേ ഭാഷാ സാഹിത്യത്തിന് മുൻതൂക്കം നൽകിയിരുന്നു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസ പരിണാമങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മാസികയായിരുന്നു ഭാഷാപോഷിണി. 1892 ഭാഷാപോഷിണി ആരംഭിച്ചത്. 1894 കടത്തനാട് ഉദയവർമ്മ തമ്പുരാന്റെ കൽപ്പനപ്രകാരം ടി കേളുക്കുറുപ്പ് ജനരഞ്ജിനി അച്ചുകൂടത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരണം ചെയ്ത മാസികയായിരുന്നു കവനോദയം. സി പി അച്യുതമേനോന്റെ പത്രാധിപത്യത്തിൽ തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സാഹിത്യ മാസികയാണ് വിദ്യാവിനോദിനി. അപ്പൻ തമ്പുരാന്റെ ഉടമസ്ഥതയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പത്രാധിപരായി തൃശൂരിൽ നിന്ന് ആരംഭിച്ച രസികരഞ്ജിനിയിലാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായ ഒരു വിലാപം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത്. കുമാരനാശാന്റെ ചുമതലയിൽ SNDP യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് 1904 May 13 പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രതിമാസ പത്രികയാണ് വിവേകോദയം. പൂർണമായും കവിതാമയമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഭാരതത്തിലെ ഏക ആനുകാലിക പ്രസിദ്ധീകരണമാണ് കവനകൗമുദി. 1908 ദേശമംഗലം മനക്കാരുടെ വകയായിരുന്ന ദേശമംഗലം പ്രസിൽ നിന്നും യോഗക്ഷേമ സഭയുടെ പിൻബലത്തോടെ പുറത്തിറങ്ങിയ മാസികയാണ് മംഗളോദയം. 1911 മയ്യനാട് സുവർണപ്രകാശം പ്രസിൽ നിന്ന് കേരള കൗമുദിയും 1932 January 18 മാതൃഭൂമി ആഴ്ചപ്പതിപ്പും 1930 September 18 എ ബാലകൃഷ്ണപിള്ള പത്രാധിപരായി കേസരിയും ആരംഭിച്ചു. 1942 September 6 ദേശാഭിമാനി വാരിക പുറത്തിറങ്ങുന്നത്. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ മുഖപത്രമായ ഗ്രന്ഥാലോകം 1948 മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. വിജ്ഞാന കൈരളി, സഞ്ചാര മാസികകൾ തുടങ്ങി ഇനിയും എത്രയോയുണ്ട് മലയാളത്തിൽ ആനുകാലികങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിൻ ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന്

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കാ സപ്ന അബ് കിസി ഏക വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കേ ജൻ ജൻ കാ സപ്ന ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നെ കീ പൂർത്തി കേ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തിരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
3: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെസ്സിഹയ്ക്കും ഒരേ ഒരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്ന് കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
3: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു.
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കേരളീയ കുടുംബജീവിതത്തിന്റെ അടച്ചുപൂട്ടിയ കിടപ്പുമുറികളിലും അടുക്കളകളിലും വളരെ നിശബ്ദമായി, എന്നാൽ അത്രമേൽ ആഴത്തിൽ നടക്കുന്ന ഒരു കടുത്ത മനഃശാസ്ത്രപരമായ ക്രൂരതയുണ്ട്. പുറം ലോകമറിയാത്ത, നിയമപുസ്തകങ്ങളിൽ പെടാത്ത, എന്നാൽ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെയും മാനസികാരോഗ്യത്തെയും ദിവസേനയെന്നോണം തല്ലിക്കെടുത്തുന്ന ഒരു നിശബ്ദ ഹിംസ. കടുത്ത പനിയോ അസഹ്യമായ ശരീരവേദനയോ വന്ന് ഒരു സ്ത്രീ കട്ടിലിൽ പുതച്ചുമൂടിക്കിടക്കുന്ന ഒരു രംഗം നമുക്ക് ഊഹിക്കാം. ദിവസങ്ങളായുള്ള കഠിനാധ്വാനത്തിനൊടുവിൽ ശരീരം പൂർണമായും തളർന്നുപോയ അവസ്ഥയിലായിരിക്കും അവൾ. ആ സമയത്തായിരിക്കും ഭർത്താവ് ഓഫീസിൽ നിന്നോ പുറത്തുനിന്നോ വീട്ടിലേക്ക് വരുന്നത്. ശാരീരികമായി തളർന്നുകിടക്കുന്ന തന്റെ പങ്കാളിയെ കാണുമ്പോൾ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, ഒരു തുള്ളി ചായ വേണോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നതിന് പകരം അയാളുടെ ആദ്യത്തെ നോട്ടവും ചോദ്യവും നേരെ അടുക്കളയിലേക്കായിരിക്കും. ഇന്ന് എവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ, രാത്രി നമ്മൾ എന്താ കഴിക്കുക എന്ന ആ ഒരൊറ്റ ചോദ്യം തരുന്ന ഒരു മാനസിക തകർച്ചയുണ്ട്. അത് ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടാക്കുന്ന മുറിവ്, അവൾ അനുഭവിക്കുന്ന അസുഖത്തേക്കാൾ എത്രയോ വലിയ മാരകമായ മുറിവാണ്. ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ അവൾ അതുവരെ ആ വീട്ടിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിന്റെ ലോകം മുഴുവൻ തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ദാമ്പത്യമെന്നത് കേവലം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള രണ്ടുപേരുടെ സഹവാസമല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലിന്റെയും ആശ്വാസത്തിന്റെയും പങ്കുവെക്കലുകളാണ്. എന്നാൽ പലപ്പോഴും പങ്കാളികളിൽ ഒരാൾക്ക് ശാരീരികമായി വയ്യാതാകുമ്പോഴാണ് ആ ബന്ധത്തിന്റെ യഥാർത്ഥ ആഴം പരീക്ഷിക്കപ്പെടുന്നത്. അവിടെ വാക്കുകൾക്ക് ഔഷധമാകാനും മാരകമായ ആയുധമാകാനും കഴിയും. ഒരു സ്ത്രീ ശാരീരികമായി തളർന്നുകിടക്കുമ്പോൾ അവളിലേക്ക് നീളുന്ന പങ്കാളിയുടെ ആദ്യത്തെ നോട്ടവും ചോദ്യവും എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ വീടിന്റെ ആത്മബന്ധത്തിന്റെ ഘടന. താൻ ആ വീട്ടിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു പങ്കാളിയല്ല, മറിച്ച് പ്രതിഫലമില്ലാതെ പണിയെടുക്കേണ്ട വെറുമൊരു അടുക്കള യന്ത്രം മാത്രമാണ് എന്ന തിരിച്ചറിവ് ഏതൊരു സ്ത്രീയെയാണ് തളർത്താത്തത്? വർഷങ്ങളോളം കുടുംബത്തിനായി ഒഴുകിയ വിയർപ്പും സമർപ്പണവും ആ ഒരൊറ്റ നിമിഷത്തിൽ റദ്ദാക്കപ്പെട്ടു പോവുകയാണ്. ഇതിന് നേർവിപരീതമായി രോഗബാധിതയായി കിടക്കുന്ന പങ്കാളിയോട്, ഭക്ഷണം ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, നീ വിഷമിക്കാതെ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു പങ്കാളിയെ സങ്കൽപ്പിക്കുക. ആ വരികൾ നൽകുന്ന ആശ്വാസം ഒരു 100 മരുന്നുകൾക്ക് നൽകാൻ കഴിയാത്തതാണ്. അവിടെ സ്ത്രീ അനുഭവിക്കുന്നത് കേവലം വിശ്രമമല്ല, മറിച്ച് സുരക്ഷിതത്വ ബോധമാണ്. താൻ തളരുമ്പോൾ താങ്ങാൻ തന്റെ ഒപ്പമുള്ളയാൾക്ക് കഴിയും എന്ന ബോധ്യം നൽകുന്ന സ്നേഹവും ബഹുമാനവും എത്ര വലുതായിരിക്കും. അവിടെ അടുക്കളയിലെ ഉത്തരവാദിത്വം പങ്കിടുന്നതുവഴി അയാൾ അവളുടെ ഹൃദയത്തിലാണ് സ്ഥാനം നേടുന്നത്.

നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അടുക്കളപ്പണികളും പരിചരണവും സ്ത്രീകളുടെ മാത്രം ബാധ്യതയായി കാണുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട്. അവൾക്ക് വയ്യാതാകുമ്പോഴും കുടുംബത്തിന്റെ വിശപ്പിനെക്കുറിച്ച് അവൾ തന്നെ ആകുലപ്പെടണം എന്ന് വിചാരിക്കുന്നത് തികഞ്ഞ സ്വാർത്ഥതയാണ്. യഥാർത്ഥ പങ്കാളിത്തം എന്നത് ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ ആ സ്ഥാനം ഏറ്റെടുക്കലാണ്. ഒരു നേരം ഭക്ഷണം പാകം ചെയ്തു നൽകുന്നതിലൂടെയോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് കൊടുക്കുന്നതിലൂടെയോ ഒരു പുരുഷന്റെയും പദവി ഇടിഞ്ഞു പോകുന്നില്ല. പകരം അയാളിലെ മനുഷ്യത്വവും പ്രണയവും കൂടുതൽ പ്രകാശിക്കുകയുള്ളൂ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്ന് തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതൊഴന്നതല്ലേ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ജീവിതത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ ഒരുമിച്ച് നടന്ന് ഒടുവിൽ ശാരീരികമായും മാനസികമായും തളർന്നു വീഴുന്ന പങ്കാളിയോട് ഒരു മനുഷ്യനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ആർദ്രമായ സ്നേഹപ്രഖ്യാപനമാണിത്. ജീവിതത്തിന്റെ വഴിത്താരകളിൽ എങ്ങോട്ടു പോകണം എന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങളിലും താങ്ങാനാവാത്ത പ്രതിസന്ധികളിൽ ഉലഞ്ഞുപോയപ്പോഴും തളരാതെ കൂടെ നിന്ന പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന ഒരു പരമമായ ആശ്വാസവാക്കാണിത്. ഇതുവരെ നീ എനിക്കായി കരുതലോടെ കാവലിരുന്നു, ഇനി ആ ചുമതല ഞാൻ ഏറ്റെടുക്കാം. നീ ഭാരങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ വിശ്രമിക്കുക എന്ന് പറയുന്നതിലൂടെ പങ്കാളിത്തത്തിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരു തുള്ളി കണ്ണീരിനെയോ കഠിനമായ രോഗാവസ്ഥയെയോ പോലും അലിയിച്ചു കളയാൻ പോന്ന ഈ വരികൾ

ജനതയെ വിശകലനം ചെയ്താൽ ഭയപ്പെടുത്തുന്ന ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരിൽ നല്ലൊരു പങ്കും തങ്ങളുടെ പങ്കാളിയെ രക്തവും മാംസവുമുള്ള വികാര വിചാരങ്ങളുള്ള ഒരു ജീവനുള്ള മനുഷ്യനായിട്ടല്ല കാണുന്നത്. മറിച്ച് തങ്ങളുടെ സൗകര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തരേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യാന്ത്രികമായി പ്രവർത്തിക്കേണ്ട ഒരു മെഷീൻ ആയിട്ടാണ്. വീട്ടുജോലികൾ ചെയ്യാനും കുട്ടികളെ നോക്കാനും കൃത്യസമയത്ത് ഭക്ഷണം മേശപ്പുറത്തെത്തിക്കാനും പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് തങ്ങൾക്ക് ഭാര്യ എന്ന ചിന്താഗതി. ബോധപൂർവമല്ലെങ്കിലും പല പുരുഷന്മാരുടെയും ഉപബോധ മനസ്സിൽ ഉറച്ചു കിടക്കുന്നുണ്ട്. എപ്പോഴും ആ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണം. അതിനിടയിൽ അതിന് യാതൊരുവിധ കേടുപാടുകളും വരാൻ പാടില്ല എന്ന തികച്ചും സ്വാർത്ഥവും അഹംഭാവം നിറഞ്ഞതുമായ ചിന്താഗതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. താൻ അസുഖമായി കിടന്നാൽ പോലും ഇവിടെ ആർക്കും തന്നെക്കുറിച്ച് ഒരു വിഷമവുമില്ലെന്നും എല്ലാവർക്കും സ്വന്തം വിശപ്പും സ്വന്തം സുഖങ്ങളും മാത്രമാണ് പ്രധാനമെന്നുമുള്ള കടുത്ത തിരിച്ചറിവ് ഒരു സ്ത്രീയെ മാനസികമായി എത്രമാത്രം ഒറ്റപ്പെടുത്തുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഒറ്റപ്പെടൽ നൽകുന്ന ഡിപ്രഷനും മാനസിക സംഘർഷവും അവളുടെ ശാരീരികമായ അസുഖത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.

പുരാതന സ്റ്റോയിക് ചിന്താഗതിക്കാർ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ബന്ധത്തിലേക്ക് വരുന്നത് മറ്റേയാളിൽ നിന്ന് എന്തൊക്കെ ചൂഷണം ചെയ്തെടുക്കാം എന്ന് നോക്കാനല്ല, മറിച്ച് പരസ്പരം താങ്ങാകാനും തണലാകാനുമാണ്. പങ്കാളിത്തം എന്നാൽ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമല്ല, അത് പരസ്പരമുള്ള കരുതലും പങ്കുവയ്ക്കലുമാണ്. കൺമുന്നിൽ അസുഖം ബാധിച്ചു കിടക്കുന്ന പങ്കാളിയുടെ വേദന കാണാതെ സ്വന്തം വയറിന്റെ വിശപ്പിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഭൗതികമായി എത്ര സമ്പന്നനാണെങ്കിലും ഉള്ളിൽ അത്രമേൽ ദരിദ്രനാണ്. ആത്മീയമായും മാനസികമായും ദാരിദ്ര്യം പിടിച്ച ഇത്തരം മനുഷ്യർക്ക് ഒരു കുടുംബത്തിനാവശ്യമായ വൈകാരിക സുരക്ഷിതത്വം നൽകാൻ ഒരിക്കലും കഴിയില്ല. ജീവിതമെന്നത് ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു തുറന്ന പുസ്തകമാണ്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ആർക്കും അസുഖം വരാം. കടുത്ത സാമ്പത്തിക മാനസിക തകർച്ചകളുണ്ടാകാം. ആ സമയത്ത് സ്വന്തം താൽക്കാലിക സുഖങ്ങളും ആഡംബരങ്ങളും മാറ്റിവെച്ച് ഒപ്പമുള്ള മനുഷ്യനെ സ്നേഹത്തോടെ പരിപാലിക്കാൻ കഴിയാത്തവൻ എന്ത് പങ്കാളിയാണ്? അവിടെയാണ് ഭർത്താവ് എന്ന പദവിയുടെ അർത്ഥശൂന്യത വെളിപ്പെടുന്നത്. ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് മാത്രമല്ല അർത്ഥം. സ്വന്തം വീട്ടിൽ ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനയും ആദരവും അവൾക്ക് ലഭിക്കുക എന്നതുകൂടിയാണ്. പത്രം വായിക്കാനും മൊബൈൽ നോക്കാനും ടി വി കാണാനും കാണിക്കുന്ന ഈഗോയും മടിയും പുരുഷന്മാർ മാറ്റിവച്ചേ തീരൂ. തന്റെ പങ്കാളി കിടപ്പിലായ ആ സമയത്തെങ്കിലും അടുക്കളയിൽ കയറി സ്വന്തമായി നാലു തുള്ളി കഞ്ഞിവെക്കാൻ പഠിക്കുക എന്നതാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും ചുരുങ്ങിയ കാര്യം. ഭാര്യ എന്നത് വീട്ടിലെ എല്ലാ പണികളും എടുക്കാൻ ബാധ്യസ്ഥയായ ഒരു അടിമയല്ലെന്നും വിവാഹമെന്നത് വെറുമൊരു വീട്ടുജോലി കരാറല്ല എന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ആണുങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ പുരോഗമനവാദങ്ങളും സ്ത്രീ ശാക്തീകരണ പ്രസംഗങ്ങളും വെറും പൊള്ളത്തരങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും തുല്യതയും ആരംഭിക്കേണ്ടത് വലിയ വേദികളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ വീടുകളിലെ അടുക്കളകളിൽ നിന്നും കിടപ്പുമുറികളിൽ നിന്നുമാണ്. പങ്കാളിയുടെ വേദനയെ സ്വന്തം വേദനയായി കാണാൻ കഴിയുന്ന ഒരു പുതിയ പുരുഷ സംസ്കാരം നമ്മുടെ നാടുകളിൽ വളർന്നു വരട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ശരീരം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോൺ വ്യതിയാനങ്ങളും പുറമെ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനെ ക്ലിനിക്കൽ ഇൻസ്പെക്ഷൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ വിളിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സൗന്ദര്യം അളക്കാനോ വസ്ത്രം ശരിയാണോ എന്ന് നോക്കാനോ ആണ് നമ്മൾ കണ്ണാടിയെ ആശ്രയിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തിനപ്പുറം നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോണുകളുടെ താളപ്പിഴകളും എന്തിന്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ പോലും ശരീരം പുറമേ ലക്ഷണങ്ങളായി കാണിച്ചു തരും. നമ്മുടെ ശരീരം ഒരിടത്തും കളവ് പറയാറില്ല. അതെപ്പോഴും സത്യസന്ധമാണ്. ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് പുറമേയുള്ള നമ്മുടെ രൂപം. തൊലിയുടെ നിറം മുതൽ നമ്മുടെ നിൽപ്പിന്റെ രീതി വരെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയുമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. കരളിന്റെ ആരോഗ്യം ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് ചർമ്മത്തിലാണ്. കരളിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ, അത് കൃത്യമല്ലെങ്കിൽ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറം മാറ്റമോ മുഖക്കുരുവോ ഒക്കെ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാക്കിന്റെ മുകളിലുള്ള ആവരണം, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെയും കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെയും കണ്ണാടിയാണ്. ദഹനം ശരിയല്ലെങ്കിൽ നാക്കിലൊരു വെളുത്ത പടലം രൂപപ്പെടുന്നത് കാണാം. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ വിതരണമാണ്. ശരീരത്തിന്റെ ഏതു ഭാഗത്താണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് എന്നത് നമ്മുടെ ഹോർമോൺ നിലയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, വയറിന് ചുറ്റും അമിതമായി കൊഴുപ്പ് വരുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെയും ഇൻസുലിന്റെയും വ്യതിയാനം മൂലമാകാം. നമ്മുടെ താടിയലിന്റെ ഘടന പോലും നമ്മൾ ശ്വസിക്കുന്ന രീതിയെയും വായുസഞ്ചാരത്തിന്റെ ആരോഗ്യത്തെയും വെളിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ നിൽപ്പ് അഥവാ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന കലകളുടെ ആരോഗ്യം മനസ്സിലാക്കാം. കുനിഞ്ഞുള്ള ഇരുത്തവും നിൽപ്പും നമ്മുടെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും ദോഷകരമായി ബാധിക്കും. അതുപോലെ ശരീരത്തിൽ അമിതമായി നീർക്കെട്ട് വരുന്നത് നമ്മുടെ ലിംഫറ്റിക് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പേശികളുടെ ബലം കേവലം സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് ദീർഘായുസിന്റെയും ശാരീരിക പ്രതിരോധശേഷിയുടെയും വലിയൊരു അടയാളമാണ്. പേശീബലമുള്ള ആളുകൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ, പുറമേയുള്ള ഓരോ മാറ്റവും ഉള്ളിലെ ഏതോ ഒരു പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. നമ്മുടെ ശരീരം നൽകുന്ന ഈ ചെറിയ സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതാണ്. കൃത്യമായ വ്യായാമം പേശികളെ ബലപ്പെടുത്തും. ശരിയായ ഭക്ഷണം കുടലിന്റെയും കരളിന്റെയും ആരോഗ്യം സംരക്ഷിക്കും. നന്നായി ശ്വസിക്കുന്നതും നേരെ നിൽക്കുന്നതും ശരീരത്തിന് ഉന്മേഷം നൽകും. ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങൂ. അത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കൂ. ശരീരത്തെ സ്നേഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വഴി നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്നാ പറക്കാൻ റെഡി ആവണേ? എന്നെയും കൂടെ പഠിപ്പിക്കോ പറക്കാൻ. ചേച്ചി, ബാമേച്ചി, ഈ കിളികൾ ഇതേ പറക്കാറായി. ഇനി വല്യ താമസമില്ലെന്നാ തോന്നുന്നേ.
2: അവര് തോന്നുമ്പോ പറഞ്ഞു വെക്കോളും, ബാക്കിയുള്ളവരൊന്ന് ഉപദ്രവിക്കായിരുന്നാ മതി.
1: അതിന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയല്ലേ ഞാൻ വിളിച്ചത്, അല്ല അമ്മയ്ക്ക് എന്താ ഉപദ്രവം? ഇത് നല്ല സൂക്കേട്.
2: എന്നെയല്ല, അവളെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞത്.
1: ഓ ചേച്ചി,
2: എടി അവളിരുന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ.
3: സ്റ്റഡി ലീവിനും പഠിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഈ പെണ്ണ്.
1: ദേ അവരെല്ലാം ഇപ്പൊ പറന്നു പോവും, എല്ലാം കൂടെ കിടന്ന് ചിറകിട്ട് അടിക്കുന്നുണ്ട്. ഛേ, വാ വന്ന് നോക്ക് എന്താ രസമെന്ന് അറിയാമോ?
4: എന്തിനാടി ഇങ്ങനെ പുള്ളി പറയുന്നേ? മെനഞ്ഞാ നെല്ലി അവ മുട്ടയിൽ നിന്ന് വിരിഞ്ഞുള്ളൂ.
1: ചേച്ചി വന്ന് കാണ്, വാ.
4: പിഞ്ച്, ഇതാണോ പറക്കാറായത്? പറക്കണിൽ ഇനി ഒരു മാസം കഴിയണം.
1: ഒന്നും വേണ്ട,
4: നീ ചുമ്മാ തിരിയടി ചോക്കി, എന്റെ പരീക്ഷ തീർന്നിട്ടേ ഇവരിവിടുന്ന് പോവുള്ളൂ
1: അല്ലേ.
4: ഏ, എന്താ ഇത്? എന്താ ചേച്ചിയത്? ഇതെന്താ പതിവില്ലാതെ ഇരുന്ന് പഠിച്ച് പഠിച്ച് ബോറടിച്ചപ്പോ വെറുതെ ഇട്ടതാ? എന്നാലും ഇതിന് സമയം കുറെ മെനക്കെടുത്തിട്ടുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു? ഇങ്ങ് വന്നേ.
2: എന്താടി ഇത്? ഇങ്ങനെയൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ.
4: ചുമ്മാ അമ്മേ,
1: പഠിത്താണെന്നും പറഞ്ഞിരുന്ന ഇതാ പണിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ.
4: പിന്നെ പിന്നെ ഇയാൾ ആരു? പോലീസ് ആരോ? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ ആരോടി
2: ചോദിക്കൂ.
5: അസ്സലായി അസ്സലായി, ഒന്നുകൂടി കൊടക്കടി അവൾക്ക് എങ്കിലേ പഠിക്കുള്ളൂ.
2: അമ്മയുടെ സപ്പോർട്ടും കൂടെ മതി, നീ വരുന്ന് പഠിക്കടി.
4: ഇനിയും പെണ്ണങ്ങാനും എന്റെ പിന്നാലെ വന്നാലാ ഞാൻ വാല് നുള്ളി വിടും.
2: അവൾ ഇനി വരില്ല, കേട്ടല്ലോ. ഒന്ന് സ്കൂള് പറഞ്ഞാ മതിയായിരുന്നു, സ്വയരം കിട്ടിയനെ.
5: ഇതെന്താ സരസ്വതി ഇത്? കുട്ടികൾ പത്ത് ദിവസം വീട്ടിൽ നിൽക്കേണ്ടത് നിനക്ക് തീരെ പിടിക്കണില്ല എന്ന് തോന്നുന്നു.
2: അമ്മയെ പിള്ളേരെ വഷളാക്കുന്നെ.
5: ഞാൻ എന്താ അവരെ വഷളാക്കുന്ന നീ പറയുന്നത്?
2: ഞാനൊന്നും പറഞ്ഞില്ല.
5: എന്നൊന്നും പറഞ്ഞ് നീ മാറി കളിക്കണ്ട. ഞാനുള്ളത് കൊണ്ട് അവര് വഷളായില്ല, അല്ലാതെ പിന്നെ നീ അവരെ നോക്കി വളർത്തിയത്?
2: അതല്ലേ പറഞ്ഞേ, എല്ലാം അമ്മ തന്നെ.
5: അങ്ങനെ പറയും, ഇപ്പൊ തന്നെ അവള് കയ്യിലും മൈലാഞ്ചിട്ട്. അത് കണ്ടിട്ട് പോയിരുത് പഠിക്കീ പഠിക്കീന്നും പറഞ്ഞ് ചലക്കേ വേണ്ടത്.
2: പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ആ കൈയെടുത്തും വയ്ക്കണോ?
5: പ്രായമായ മോള് മൈലാഞ്ചിടാനും കണ്ണെഴുതാനൊക്കെ തുടങ്ങുമ്പോൾ അത് ഗൗരവമായിട്ട് എടുത്ത് അവളെ സന്തോഷിപ്പിച്ച് നിർത്തി അവളെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാ അമ്മമാര് നോക്കേണ്ടത്. അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വെറുതെ ശമ്പളം മേടിക്കാൻ ഒരു പ്രൊഫസർ. മോളെ, ബാമേ മോളെ, എവിടെ എന്റെ കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചിട്ടത്? മുത്തശ്ശി എന്ത് കാണിക്കഞ്ഞത്?
4: ഒന്നല്ല മുത്തശ്ശി,
5: ഹായ്, ഭംഗിയായിട്ടുണ്ട്, പരിഷ്കാരായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് തോന്നിയില്ല ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കണം. ഏതായാലും മുത്തശ്ശി പറഞ്ഞു പറഞ്ഞു ഒടുവിൽ അത് സാധിച്ചു.
4: ഇത് മുത്തശ്ശി, ഞാൻ വെറുതെ.
5: ഇനി എന്റെ മോളി വെറും കാഴ്ചയായിട്ടുള്ള നടപ്പ് അങ്ങ് അവസാനിപ്പിക്കണം. മോൾക്ക് ചേരുന്ന ഒരു മാല മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട്, വരും.
6: എടോ പ്രൊഫസറേ, തന്റെ അമ്മയ്ക്ക് വീണ്ടും കീറിക്കളയ ലക്ഷണമാണല്ലോ, അതോ നിനക്കോ?
4: ഏ, ഇത് വെറുതെ മുത്തശ്ശിയുടെ ഒരു മോഹം, അറിയാലോ.
2: എന്തായാലും അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇനിയിപ്പൊ അച്ഛൻ അതും പറഞ്ഞൊന്നും പറഞ്ഞ്.
6: ഞാൻ പറഞ്ഞ നന്നായിരിക്കുന്നു, ഇത് കൊള്ളാമല്ലോ.
2: വെറും കഴുത്തായിട്ട് പെമ്പിള്ളേര് നടക്കുന്ന കാണുമ്പോ ഒരുമാതിരി നടക്കും പോലെ തോന്നും. ഇതിപ്പോ അവിടെ കിടന്നോട്ടെ.
4: കിടന്നോട്ടെ, ആരെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്?
2: അയ്യ,
6: പെട്ടെന്ന് ചാടി കയറി ഒരുങ്ങുന്ന കാണുമ്പോ എന്താടി റൊമാൻസ് വല്ലതും തുടങ്ങി?
4: ഇപ്പോ ഈ പരീക്ഷ എടുത്ത് നേരത്തോ? സ്കോപ്പില്ല.
6: പരീക്ഷ നോക്കിയിട്ടാന്നൂടി കരുതേ മനസ്സ് തോന്നിയാസം കാണിക്കുന്നത്.
3: മതി മതി, അച്ഛനും മോളും കൂടെ കിന്നാരം, വല്ലതും പഠിക്കാനുള്ള നേരത്താ. ഇനിയിപ്പോ ആകെ ഒരു മാസമേ ഉള്ളൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം സത്യസന്ധതയുടെ പാത. സത്യസന്ധത എന്നത് വെറുമൊരു വാക്കു മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കണം. സത്യസന്ധത ഒരു വിളക്ക് പോലെയാണ്, അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. സത്യസന്ധത നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നവരാക്കും. സത്യസന്ധനായ ഒരു മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. സത്യസന്ധത ഇല്ലാത്തൊരു മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടായിരിക്കില്ല. സത്യസന്ധത എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ നുണ പോലും നമ്മുടെ സത്യസന്ധതയെ നശിപ്പിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരക്കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനായിരുന്നു. അയാൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിരുന്നില്ല. അയാൾ വിൽക്കുന്ന മരങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു. ഒരു ദിവസം ഒരു വലിയ രാജാവ് ആ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവിന് ഒരുപാട് മരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. രാജാവ് മരക്കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി. രാജാവ് മരക്കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും മികച്ച മരങ്ങൾ വേണം, നിങ്ങൾക്കത് നൽകാൻ കഴിയുമോ? മരക്കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മരങ്ങൾ നൽകാം, ഞാൻ ഒരിക്കലും ആരെയും വഞ്ചിക്കില്ല. രാജാവ് മരക്കച്ചവടക്കാരന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ചു. രാജാവ് മരക്കച്ചവടക്കാരന് ഒരുപാട് പണം നൽകി. മരക്കച്ചവടക്കാരൻ ആ പണം കൊണ്ട് അവന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി. ഈ കഥയിലെ മരക്കച്ചവടക്കാരനെ പോലെയാണ് നമ്മളും. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നമുക്കെങ്ങനെ സത്യസന്ധരായിരിക്കാൻ സാധിക്കും? നമ്മളോട് സത്യസന്ധരായിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാൻ സാധിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് സത്യസന്ധരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോട് സത്യം പറയാൻ സാധിക്കണം. തെറ്റുകൾ അംഗീകരിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സത്യസന്ധരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സത്യസന്ധത നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സത്യസന്ധത നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് സത്യസന്ധതയുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സത്യസന്ധത നൽകിയ സംതൃപ്തി എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: ചെറുധാന്യങ്ങൾ എങ്ങനെ ദൈനംദിന ഭക്ഷണത്തിൽ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. ചെറുധാന്യങ്ങൾ മാത്രം കഴിക്കണമെന്ന അർത്ഥം ഈ പറയുന്നതിനില്ല. എന്നാൽ നമുക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അരിക്ക് പകരം മില്ലറ്റ് ഉപയോഗിക്കുക, അതും ഏതെങ്കിലും ഒരു നേരം. ദോശപ്രിയരാണ് നമ്മൾ. അരിയും ഉഴുന്നും ചേർത്താണല്ലോ ദോശമാവ് ഉണ്ടാക്കുന്നത്. അതിലൊരല്പം മാറ്റം വരുത്തി ഒന്നര തിനയും അരിമിശ്രിതവും ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകരമായ പുലാവ് എന്നാണെങ്കിൽ അരിക്ക് പകരം ധാരാളം പച്ചക്കറികളും തിനയും ഉപയോഗിക്കുക. ഈന്തപ്പന പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിച്ച് മില്ലറ്റ് പായസമുണ്ടാക്കുക. ഓട്സിന് പകരം മില്ലറ്റ് പരീക്ഷിക്കുക. ഉണക്കമുന്തിരി, ബ്രൌൺ ഷുഗർ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്നിവ ഉപയോഗിച്ച് വേവിക്കുക. വേവിച്ച ബീൻസ് അല്ലെങ്കിൽ കടലയുമായി യോജിപ്പിച്ച് വെജിറ്റേറിയൻ ബർഗറുകൾ ഉണ്ടാക്കാവുന്നതാണ്.
0: അവതരണം ഷാൽമ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ജം എന്നാൽ ഗസറ്റഡ് എൽഡേഴ്സ് മീറ്റ് എന്നാണ് അർത്ഥം. ഒരു കാലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുകയും അനന്തരം ഗസറ്റഡ് തസ്തികയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തവരുടെ കുടുംബ കൂട്ടായ്മയാണിത്. നാളിതുവരെ ഇരുന്ന് പണിയെടുത്തിരുന്നവർ നടന്ന് ലോകം കാണുന്ന തീരുമാനത്തിലെത്തിയതിന്റെ ഫലമാണ് ഈ യാത്രകൾ. ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന പാഠം പഠിച്ചത് സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. ബാംഗ്ലൂരിൽ ഒരു എയർ ഷോ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നടക്കട്ടെ, അതിന് നമുക്കെന്താ എന്ന ചോദ്യം ആദ്യമായി മനസ്സിൽ വന്നു. പക്ഷേ നമ്മുടെ തലക്കിട്ട് അടികിട്ടിയ പോലാണ് ഇത് പരിണമിച്ചത്. 16-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും പോർട്ട് ബ്ലെയറിലേക്കും എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എയർ ഷോയ്ക്കായി എയർപോർട്ട് അടച്ചിട്ടതു മൂലം ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു. അപ്പോൾ ഒരു എയർ ഷോ നടന്നാൽ അത് ജെമ്മിനെയും ബാധിക്കും എന്ന തിരിച്ചറിവ് ആദ്യമായി ഉണ്ടായത് അങ്ങനെയാണ്. ഉടൻ തന്നെ 2-ാം പദ്ധതിക്ക് രൂപം നൽകി. തിരുവനന്തപുരത്തു നിന്നും നേരെ മുംബൈയിലേക്ക്, മുംബൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക്. അതുകൊണ്ട് സംഭവിച്ചതോ, 6 മണിക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതിയായിരുന്നു എന്നത് രാവിലെ 3 മണിക്ക് എയർപോർട്ടിൽ എത്തണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. ജമ്മുകാരാണെങ്കിലോ 3 മണിക്ക് എത്താൻ പറഞ്ഞാൽ 2:30ക്കെത്തുന്ന ജെനിസുകളാണ്. ജമ്മിന്റെ ധീര പോരാളികൾ ഒരു കാലഘട്ടത്തിൽ പോരാട്ടം കൊണ്ട് നാടിനെ നടുക്കുവാൻ കൈമുതലാക്കിയ ഈ കൃത്യനിഷ്ഠ ഇന്നും യാതൊരു കുറവുമില്ലാതെ കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. അങ്ങനെ എല്ലാ ആളുകളും 2:30യോടുകൂടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. എല്ലാവരും കൂടി ആഘോഷപൂർവ്വം ഫ്ലൈറ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ഇതിനിടയിൽ പോക്കറ്റിലിട്ടിരുന്ന കണ്ണട നഷ്ടപ്പെട്ട രാമചന്ദ്രൻ അർദ്ധാന്തനായി ഒന്ന് കുനിഞ്ഞ് നമ്മോടൊപ്പം കൂടി. ഒരു മനസമാധാനത്തിനായി ഭാര്യ പാവനാമാളത്തിന് 2 വഴക്കും സൗജന്യമായി നൽകി. അതോടെ കണ്ണട കളഞ്ഞതിന്റെ വിഷമം ഒരടി മാറി ഓച്ഛാനിച്ച് നിന്നു. കയ്യിലിരിപ്പ് ചിരിയോഗയാണെങ്കിലും പലപ്പോഴും ചിരിക്കാതെ ചൂടാകുന്ന ശശിയണ്ണൻ എന്തിനും ഏതിനും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുള്ള ആളാണ്. സംഘടനയുടെ നേതൃസ്ഥാനത്ത് കുറേക്കാലം ചെങ്കാലെടുത്താൽ ആരും ഇങ്ങനെയാകും, അത് താൻ മാത്രം പാലിച്ചാൽ പോരെന്നും എല്ലാവർക്കും ഇത് ബാധകമാണെന്നുമുള്ള വാശിയിൽ എല്ലാവരെയും ഓടിച്ചിട്ട് പിടിച്ച് കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിരുത്തുന്നതിൽ ശശിയണ്ണൻ ശ്രദ്ധ ചെലുത്തി. ആര് നോക്കിയാലും ഒരിക്കലും കാണാത്ത ദിലീപാണെങ്കിലോ കാണാമറയത്ത് മാത്രമേ എപ്പോഴും നിൽക്കുകയുള്ളൂ. അവസാനം നിർണായക സമയത്ത് പ്രത്യക്ഷപ്പെടുക എന്നത് ദിലീപിന്റെ ഒരു പ്രത്യേകതയാണ്. അമിട്ടുകുറ്റിയിൽ മരുന്ന് നിറച്ച പോലാണ് ദിലീപിന്റെ കൗണ്ടറുകൾ. അത് എപ്പോൾ വേണമെങ്കിലും പോട്ടാ. അതുപോലെ അവസാനമായി വരുന്ന മറ്റൊരാളുണ്ട്, അത് നമ്മുടെ GST വകുപ്പിന്റെ പ്രകാശാണ്. GST എപ്പോഴും അങ്ങനെയാണല്ലോ, ഏത് സാധനം വാങ്ങിയാലും പിന്നാലെയാണ് GST വരുന്നത്. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ കളഞ്ഞുപോയ ഉറക്കത്തെ തിരിച്ചു പിടിച്ച പലരും മുംബൈ ഫ്ലൈറ്റിൽ പകരം വിട്ടുകയായിരുന്നു. ഫ്ലൈറ്റിന്റെ ശബ്ദത്തെ തകർത്തെറിയുന്ന കൂർക്കം വരികളും വദന വഴികളിലൂടെ സ്രവപ്രസരണവുമൊക്കെയായി തലകുമ്പിട്ട് അബോധാവസ്ഥയെ സ്വയം പുലുകി ഏവരും ആനന്ദിച്ചു. ദീർഘമായ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ ഉറങ്ങിയേയില്ലെന്ന ഭാവത്തിൽ ചിലരങ്ങനെയാണ്, ഉറങ്ങിയെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. മുംബൈയിൽ ലാൻഡ് ചെയ്തു. ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വളരെ നിർണായകമായ ആ സത്യം വെളിപ്പെട്ടത്. നാം നിൽക്കുന്നിടത്തല്ല കണക്ഷൻ ഫ്ലൈറ്റ്. അവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ടെർമിനലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കുഴപ്പമില്ല, അവിടെ തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും സൗജന്യമായി പോകാമെന്നുമുള്ള നിർദ്ദേശം കൂടി കേട്ടതോടുകൂടി സൗജന്യത്തിന്റെ മാധുര്യം നുകരുന്നതിലേക്ക് ഞങ്ങൾ വാശിയോടുകൂടി അടുത്ത ടെർമിനൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അസൗകര്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏതൊരു എയർപോർട്ടിനെയും തോൽപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു മുംബൈയിലെ ഡൊമസ്റ്റിക് എയർപോർട്ട്. എന്തിലും ഏതിനും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന തീവ്രമായ ഒരു പാഠം സർവീസിലിരുന്ന് പഠിച്ചവർ എന്ന നിലയിൽ അതിനെയും തരണം ചെയ്തുകൊണ്ട് നമ്മൾ സധൈര്യം പ്രഭാതകർമ്മങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കാർഡ് ഉപയോഗിച്ച് സൗജന്യമായി ഭക്ഷണം കഴിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി. അപ്പോഴാണ് എല്ലാ കാർഡുകളെയും തിരസ്കരിച്ചുകൊണ്ട് സഖാവ് എഡിസന്റെ കാർഡിന് മാത്രം അനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. സഖാവിനെ എല്ലാവരും കൂടി തള്ളി അകത്തേക്ക് കയറ്റുകയും ബാക്കിയുള്ളവർ കരുതൽ ശേഖരമായി കരുതിയിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുറത്തെടുക്കുകയും ചെയ്തു. സമ്പുഷ്ടമായ വിഭവങ്ങൾ ഒത്തിണങ്ങിയപ്പോൾ ഏവരുടെയും ഫാസ്റ്റ് ബ്രേക്കായി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സാവധാനം ഇരിക്കുമ്പോൾ അതാ പോർട്ട് ബ്ലെയർ വിമാനത്തിന്റെ അനൗൺസ്മെന്റ്. കൈസഞ്ചികളുമായി അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ നിന്നും പോർട്ട് ബ്ലെയർ എന്ന ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. വികാസ് ഭവൻ ബസ് സ്റ്റാൻഡ് പോലെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് പോർട്ട് ബ്ലെയർ എയർപോർട്ട്. നാവികസേനയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെങ്കിലും അവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കയറാനും ഇറങ്ങാനും ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനും എല്ലാം ഒരേ കൗണ്ടറുകൾ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മെ സ്വീകരിക്കുന്നതിന് ടൂർ ഓപ്പറേറ്റർ അനിൽ ഏർപ്പെടുത്തിയ ശ്രീകൃഷ്ണ ട്രാവൽസിന്റെ കൃഷ്ണൻ പുറത്തുള്ളതായി വിവരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ കൃഷ്ണാവതാരത്തിനടുത്തേക്ക് വന്നു. പെട്ടികളെല്ലാം വണ്ടിയിൽ കയറ്റി വളരെ സന്തോഷപൂർവ്വം ഡോളിഗഞ്ചിലെ ബ്ലൂ മെറിൻ എന്ന ഹോട്ടലിലെത്തി. 14 സംഘത്തിന് 7 മുറികൾ ഉടൻ തന്നെ ലഭിക്കുകയും അതിലേക്ക് എല്ലാവരും ചേക്കേറുകയും ചെയ്തു. അപ്പോഴേക്കും സമയം 3 മണിയോടടുത്തിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ കാര്യം പഠിക്കുവാനായത്. നമ്മുടെ സ്വരാജ് ദ്വീപ് എന്ന പോർട്ട് ബ്ലെയറിൽ ആഹാരത്തിനും ഒരു പട്ടാള ചിട്ടയുണ്ട്. പോർട്ട് ബ്ലെയറിലെ ആഹാരക്രമം എന്നത് രാവിലെ 7:30 ആരംഭിക്കുകയും 11 മണിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. അതിനെ പട്ടിണി മരവിപ്പിക്കൽ എന്നോ പ്രഭാത ഭക്ഷണമെന്നോ നാമകരണം ചെയ്താൽ ശിക്ഷിക്കില്ല. ഉച്ചയ്ക്കുള്ള ഇരപിടിക്കൽ 12:30 ആരംഭിക്കുകയും 3 മണിയോടുകൂടി അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണ് അവിടുത്തെ രീതി. പിന്നെ രാത്രി 7:30 മാത്രമാണ് ആഹാരവുമായി ബന്ധപ്പെട്ട കടകൾ ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതൊരു പുതിയ അറിവായിരുന്നു. എന്നും എപ്പോഴും കയറി ഇറങ്ങി കഴിച്ച് ശീലിച്ചതിനാൽ ഞങ്ങൾക്ക് ഇതത്ര രസിച്ചില്ല. സ്പെഷ്യൽ ഓർഡർ ഇറക്കി പരിചയമുള്ളവരാണ് ഇതിലുള്ള പലരും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കായി പ്രത്യേകം ആഹാരം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ സ്പെഷ്യൽ ഓർഡർ അവിടെ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വയറിന് സമാധാനം പകരുന്ന തരത്തിൽ ഭക്ഷണം ക്രമീകരിച്ച് ഫയൽ നടപടികൾ എൽഡിസായി അവസാനിപ്പിച്ചു. ഒരു തപാൽ കയ്യിൽ കിട്ടിയാൽ 5 ദിവസത്തിനകം തീരുമാനമെടുത്താൽ മതി എന്ന പാഠം പഠിച്ചവരാണെങ്കിലും ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ 5 മിനിറ്റ് പോലും താമസിപ്പിക്കുവാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് കൃത്യമായി വിരട്ടിയും അതുപോലെ തന്നെ അവരോട് പ്രത്യേകം ചട്ടം കിട്ടിയും ആഹാരം കൃത്യസമയത്ത് തന്നെ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി. അനന്തരം ഉണ്ടാൽ ക്ഷീണം ജമ്മിനുമെന്ന അലിഖിത നിയമപ്രകാരം ഞങ്ങൾ വിശ്രമത്തിലേക്ക് കടന്നു. വരുന്നത് വയസ്സന്മാരാണെന്ന് കരുതിയാണോ എന്നറിയില്ല, അനിൽ അന്നത്തേക്ക് പ്രത്യേക പരിപാടികളൊന്നും തന്നെ ചിട്ടപ്പെടുത്തിയിരുന്നില്ല. അവരൊക്കെ ഒന്ന് വിശ്രമിക്കട്ടെ എന്നാകാം അനിൽ കരുതിയത്. പക്ഷേ എവിടെ വിശ്രമം? പോരാട്ടവേളകളിൽ വിശ്രമമില്ലെന്ന മന്ത്രം ഉരുവിട്ട് പഠിച്ചവരല്ലേ. ചെറുപ്പക്കാരെ വെല്ലുന്ന വീര്യവും മുദ്രാവാക്യം വിളിച്ചതിന്റെ ശൗര്യവും എല്ലാം ഉള്ളിൽ ഒതുക്കി വച്ചിരുന്ന എല്ലാവരും തങ്ങളുടെ ആത്മവീര്യം പുറത്തെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങുകയും പോർട്ട് ബ്ലെയറിന്റെ സൗന്ദര്യത്തെ തങ്ങളിലേക്ക് ആവാഹിക്കുന്ന തരത്തിൽ തെരുവിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ മലയാളിയുടെ കടകൾ കണ്ടുപിടിക്കുക മാത്രമല്ല, ഞങ്ങളുടെ ഹോട്ടലിന് എതിർവശമുള്ള ബെസ്റ്റ് ബേക്കറി ഒരു മലയാളിയുടേതാണെന്ന പുതിയ അറിവ് അവിടെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പോർട്ട് ബ്ലെയറിലെ ടൂർ കോർഡിനേറ്റർ കൃഷ്ണ എന്ന ശ്രീകൃഷ്ണ ട്രാവൽസുകാരൻ അങ്ങനെ ശ്രീകൃഷ്ണ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അടുത്ത അത്ഭുതത്തിന്റെ വെടിമരുന്ന് കത്തിച്ചുകൊണ്ടാണ്. അടുത്ത ദിവസം രാവിലെ 3 മണിക്ക് തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. പുലർകാലേപ്പാടി കുഴലുതി എന്നത് മനഃപ്പാഠമായതിനാൽ അതിനും തയ്യാറായി അംഗങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഫോറസ്റ്റിലൂടെ മാത്രമേ നമുക്ക് ലൈം സ്റ്റോണിലേക്ക് പോകുവാൻ സാധ്യമാവുകയുള്ളൂ. 3 മണിക്ക് തിരിക്കുന്നത് അവിടെ ലൈനിൽ ആദ്യം ചെന്ന് നിൽക്കാനാണ്. 5:30 കഴിഞ്ഞാലേ ഗേറ്റ് തുറക്കുകയുള്ളൂ. പക്ഷേ 5:30 ഗേറ്റ് തുറക്കുന്നതുവരെ നമ്മൾ താമസിച്ചു പോയാൽ 4-5 കിലോമീറ്റർ പുറകിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും യാത്ര താമസിക്കുമെന്നും ഉള്ള സത്യം മനസ്സിലാക്കി. തലേ ദിവസം യാത്രയ്ക്ക് വേണ്ടി 3 മണിക്ക് എയർപോർട്ടിലെത്തുവാൻ 1 മണിക്ക് ഉറക്കമെഴുന്നേറ്റ് 2 മണിക്ക് യാത്ര ചെയ്ത് 3 മണിക്ക് എയർപോർട്ടിൽ എത്തത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരുന്നവർ വീണ്ടും പിറ്റേ ദിവസം 3 മണിക്ക് യാത്ര ചെയ്യണമെങ്കിൽ 2 മണിക്കെങ്കിലും ഉറക്കമെഴുന്നേൽക്കണമെന്നുള്ള ഭീകരത മനസ്സിനെ ബാധിച്ചു. പക്ഷേ അതൊന്നും ഈ അനുഭവ സമ്പത്തിന്റെ മുന്നിൽ ഒന്നുമല്ലല്ലോ. എല്ലാവരും വളരെ സന്തോഷവാന്മാരായി 2:30 ആയപ്പോൾ ലോബിയിൽ റെഡി. അതാണ് ജമ്മിനെ ജമ്മാക്കുന്ന പ്രത്യേകത. പറയുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഹാജരായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓഫീസിൽ കൃത്യസമയത്ത് എത്താത്തവർ പോലും കൃത്യമായ 1/2 മണിക്കൂർ നേരത്തെ ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ജാർവാസിനെ കുറിച്ച് നാളിതുവരെ കേട്ടതും കേട്ടതിനപ്പുറവും നമ്മൾ സ്വയം സൃഷ്ടിച്ചതുമായ നിരവധി അത്ഭുത കഥകളുമായാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയത്. ജമ്മിനെ ഭയന്നാണോ എന്നറിയില്ല, ജാർവാസുകളിൽ ഒരാൾ പോലും വെളിയിലേക്ക് വന്നില്ല. ഇൻസബോർഡിനേഷന്റെ പേരിൽ നിരവധി ഇൻക്രിമെന്റുകൾ ബാർ ചെയ്ത പേനകൾ മഷി വരണ്ട് പോക്കറ്റിൽ തന്നെ കിടന്നു. ജാർവാസിനെന്ത റൂൾ 33. ബാരാട്ടാങ്ങിലേക്കുള്ള ജംഗാർ യാത്ര ഹൃദ്യവും അത്ഭുതകരവും തന്നെയായിരുന്നു. ജംഗാറിലൂടെ ബോട്ടിനടുത്തേക്ക് എത്തുകയും ബോട്ടിൽ കയറി ലൈം സ്റ്റോൺ കേവിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു. കണ്ടൽ കാടുകൾക്കിടയിലെ കുണ്ടൻ ഇടവഴികളിലൂടെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റിയും മുള്ളുമുരടും മൂർഖൻ പാമ്പും ഒക്കെ തരണം ചെയ്ത് ജാഥ നേരെ കേവിനുള്ളിൽ കയറി.
2: ഈ യാത്ര എനിക്കിഷ്ടം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
0: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

رحمانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജയമാരുതി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇ വാസുദേവൻ നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി സാറാമ. മുട്ടത്തുവർക്കിയുടെ കഥ, എസ് എൽ പുരം സദാനന്ദന്റെ സംഭാഷണം, ഇറാനി നമശിവായം എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. വി ആർ ശ്രീനിവാസലുവിന്റെ ചിത്രസന്നിവേശം, ആർ ബി എസ് മണിയുടെ കലാസംവിധാനം, വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എൽ പി ആർ വർമ്മ ഈണം പകർന്നു.

ചേർന്നു. യേശുദാസ്, ഉത്തമൻ, അടൂർഭാസി, എസ്, ജാനകി, പി, ലീല, രേണുക എന്നിവരായിരുന്നു ഗായകർ. 1966 ഡിസംബർ 2 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, ജി കെ പിള്ള, നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർഭാസി, ശങ്കരാടി, കുഞ്ഞാണ്ടി, രാഘവൻ പിള്ള, രമേശ്, ഭാസ്കരൻ, സ്റ്റണ്ട് കൃഷ്ണൻ, പ്രതാപചന്ദ്രൻ, പഞ്ചാബി, ഷീല, പങ്കജവല്ലി, മീനാകുമാരി, ഓമന, ശോഭ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥി സാറാമ്മയിൽ അഭിനയിച്ചത്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ ഹാസ്യ ചിത്രം എന്ന സവിശേഷത സ്ഥാനാർത്ഥി സാറാമ്മയ്ക്കുണ്ട്. 7 പാട്ടുകളായിരുന്നു സ്ഥാനാർത്ഥി സാറാമ്മയിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം സ്ഥാനാർത്ഥി സാറാമ്മ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

ಎಂದ ರಾಜ್ಯ ಮಗ.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹ്ത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: സമ്മർദ്ദത്തെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് അമിഗ്ഡല, പ്രീഫോണ്ടൽ കോർട്ടെക്സ് എന്നിവയെക്കുറിച്ചാണ്. വൈകാരിക പ്രതികരണങ്ങളുടെയും യുക്തിയുടെയും കേന്ദ്രങ്ങളാണിവ. എന്നാൽ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അതിശയകരമായ ഒരു പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗത്തെക്കുറിച്ചാണ് ഏറ്റവും പുതിയ ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ സൂചന നൽകുന്നത്. അതാണ് സെറിബെല്ലം. ശരീരത്തിന്റെ ബാലൻസ് അഥവാ തുലനം നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലമെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ സെറിബെല്ലം എങ്ങനെയാണ് നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സെറിബെല്ലം കേവലം നിങ്ങളുടെ നടത്തം നിയന്ത്രിക്കുന്നത് മാത്രമല്ല, സമ്മർദ്ദത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, ആ പ്രതികരണങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടായിരിക്കണം, ഒപ്പം ആ സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരം എത്ര വേഗത്തിൽ ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തും എന്നതിനെയും ഇത് രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളുടെ സമയക്രമത്തെ അഥവാ ഇമോഷണൽ ടൈമിംഗിനെ സെറിബെല്ലം സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എത്ര വേഗത്തിൽ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ എത്ര വേഗത്തിൽ സങ്കടത്തിൽ നിന്ന് കരകയറുന്നു എന്നതിലെല്ലാം സെറിബെല്ലത്തിന് പങ്കുണ്ട്. സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ആ പ്രതികരണത്തിന്റെ തീവ്രതയെ സെറിബെല്ലം രൂപപ്പെടുത്തുന്നു. ചിലർക്ക് ചെറിയൊരു കാര്യത്തിൽ പോലും അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? സെറിബെല്ലം ഈ വൈകാരിക സിഗ്നലുകളെ എത്രത്തോളം ഫിൽട്ടർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമത്. ഈ ഗവേഷണത്തിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം ഇതാണ്. സെറിബെല്ലം നിങ്ങളുടെ ശാരീരികമായ ചലനങ്ങളെ എങ്ങനെയാണോ പ്രവചിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു പന്ത് പിടിക്കാൻ കൈ എത്ര ദൂരേക്ക് നീട്ടണം, അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെയും പ്രവചിക്കുന്നു. ഈ പ്രവചന സംവിധാനം അമിതമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ താളം തെറ്റുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങൾ യാന്ത്രികവും അമിതവും ശാന്തമാക്കാൻ അസാധ്യമായതുമായി മാറാൻ സാധ്യതയുണ്ട്. സമ്മർദ്ദം യാന്ത്രികമാകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നതിനു മുൻപ് തന്നെ സെറിബെല്ലം ആ വൈകാരിക പ്രതികരണം പ്രവചിക്കുകയും അതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് എന്റെ സമ്മർദ്ദ പ്രതികരണങ്ങൾ വളരെ വേഗത്തിൽ എന്റെ നിയന്ത്രണത്തിന് അതീതമായി സംഭവിക്കുന്നു എന്ന് തോന്നുന്നത്. ഈ ഓട്ടോമാറ്റിക് പ്രതികരണങ്ങൾക്ക് പിന്നിൽ താളം തെറ്റിയ സെറിബെല്ലം സർക്യൂട്ടുകൾക്ക് പങ്കുണ്ടാകാം. ശാരീരിക ചലനങ്ങൾ പോലെ നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളും സെറിബെല്ലത്തിൽ ഒരുതരം ശീലമായി സംഭരിക്കപ്പെടാം. ഇത് കാരണമാണ് മുൻപ് സ്ട്രെസ് നൽകിയിരുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ബോധപൂർവമല്ലാത്ത പ്രതികരണം ഉണ്ടാകുന്നത്. ഈ പുതിയ ഗവേഷണം നൽകുന്ന പ്രയോജനകരമായ ഉൾക്കാഴ്ച ഈ മറഞ്ഞിരിക്കുന്ന സർക്യൂട്ടുകളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കുമെന്നതാണ്. സെറിബെല്ലം ബാലൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ബോധപൂർവമായ ശ്വാസമെടുക്കൽ വ്യായാമങ്ങൾ, യോഗ അല്ലെങ്കിൽ ശരീരത്തിന്റെ തുലനം ആവശ്യമുള്ള ലളിതമായ ചലനങ്ങൾ എന്നിവ പരിശീലിക്കുന്നത് സെറിബെല്ലത്തെ ശാന്തമാക്കാൻ സഹായിച്ചേക്കാം. ഈ പുതിയ ശീലങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ സെറിബെല്ലം തെറ്റായ വൈകാരിക പ്രവചനങ്ങൾ നടത്തുന്നതിനു പകരം ശാന്തമായ പ്രതികരണങ്ങൾ പ്രവചിക്കാൻ പുനർപരിശീലിക്കപ്പെടാം. നിങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങൾ വളരെ വേഗത്തിലോ യാന്ത്രികമായോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിങ്ങളുടെ സെറിബെല്ലത്തിനൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറ് എത്ര സങ്കീർണമാണ്! നമുക്ക് ഈ പുതിയ അറിവ് ഉപയോഗിച്ച് നമ്മുടെ സമ്മർദ്ദത്തെ കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാലൻസ് വീണ്ടെടുക്കാനും ശ്രമിക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്ന പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കുടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം നെയ്യാറ്റിൻകര നിന്ന് അശോക് കുമാർ ആവശ്യപ്പെട്ട ഗാനം. ഐത്തം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ONV, ഈണം MG രാധാകൃഷ്ണൻ, KJ യേശുദാസ് ആലപിച്ചത്

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൌമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന ഒ എൻ വി, സംഗീതം ബോംബെ രവി, ചിത്രം വൈശാലി. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് നാവായിക്കുളത്ത് നിന്ന് ജയചന്ദ്രൻ, ഷെഫീഖ്, ഷാജി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന യൂസഫ് അലി കീച്ചേരി, സംഗീതം നൌഷാദ്, ചിത്രം ധ്വനി. കോട്ടൂരിൽ നിന്ന് സുമതി, ജയദേവൻ എന്നിവരാണ് ആവശ്യപ്പെട്ടത്.

നൊമ്പർ വെയിലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മുക്കോത്തി വയലിൽ നിന്ന് മഹേഷ്, സുകേഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം ചിത്രം, ആലാപനം എം ജി ശ്രീകുമാറും സുജാതാ മോഹനും.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം സ്വാഗതം എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ബിച്ചു തിരുമല, സംഗീതം രാജാമണി, ഗാനം ആവശ്യപ്പെട്ടത് പറണ്ടോട് നിന്ന് പത്മിനി, മാലിനി എന്നിവർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നത് പോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുലുകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു നെടുമങ്ങാട് നിന്ന് ദിനേശ്, സജികുമാർ, പ്രകാശ് എന്നിവർ. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്കെന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴകളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്, ചിത്രം മൃഗയ. ഗാനം ആവശ്യപ്പെടുന്നത് കള്ളിക്കാട് നിന്ന് ശ്യാമള, ഓമന, വസന്ത എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തു നിന്നങ്ങ് ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. വെള്ളലൂരിൽ നിന്ന് ശ്യാമ, ചിത്ര, മനു, വിജി എന്നിവർ ആവശ്യപ്പെട്ടത്. രചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രമാണ്. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ അവസാനം തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആർ കെ ദാമോദരന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം. കെ എസ് ചിത്ര പാടിയത്. വഴുതൂരിൽ നിന്ന് മധുസൂദനൻ നായർ, ഭവാനിയമ്മ എന്നിവരാണ് ഈ ഗാനം കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: രാത്രിയുടെ ഏകാന്തതയിൽ കുടമുല്ലകൾ പൂക്കും, മാദകമായ ഗന്ധം ഇളകി വരും. ഇരുട്ടിൻ്റെ അഗാധതകളിൽ നിന്ന് ആരോ നടന്നു വരുന്ന ഒച്ച സുമതിയാവുമോ? അതോ ശ്യാമളയിടത്തിയോ? സാരിയുടെ തലപ്പ് പിടിച്ച് വട്ടിപോലെ കോട്ടി മുല്ലപ്പൂവുകൾ ഇറുത്തിട്ട് അവൾ തിരിഞ്ഞു നടക്കും. അപ്പോഴാണത്രേ പേടിച്ചു പോകുന്നത്. യക്ഷിയുടെ പുറംഭാഗം മുഴുവൻ പൊള്ളയാണത്രേ. അനിലക്കുഞ്ഞമ്മയാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ആയിരിക്കുമോ രാത്രിയിൽ കുടമുല്ലപ്പൂക്കൾ ഇറുക്കുവാൻ യക്ഷികൾ വരുമോ? വരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ മണക്കുന്നതെങ്ങനെ? പേടിച്ചു കിടന്നുറങ്ങാൻ നോക്കിയാലും കുടമുല്ലപ്പൂക്കളുടെ മണം, അത് പക്ഷേ അത്രമേലിഷ്ടം.

തേഞ്ഞിപ്പലത്തിന് താഴെ അയ്യപ്പൻ കോവിലിനടുത്ത് ബേബി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വളവിനരികിൽ ദാമോദരിയേട്ടൻ്റെ ഒരു വ്യഞ്ജനക്കടയുണ്ട്. കടയ്ക്ക് മുന്നിലൂടെ പോയാൽ മതി, വശ്യവും ആസ്വാദ്യകരവും അനിർവചനീയവുമായൊരു മണം അനുഭവവേദ്യമാകും. മഞ്ഞളിൻ്റെയല്ല, മസാലയുടേതുമല്ല, ഉള്ളിയുടെയോ ഉരുളക്കിഴങ്ങിൻ്റേതോ അല്ല, വേറൊരു മണം, ഇഷ്ടപ്പെടുത്തുന്ന മണം. എന്താ ദാമോദരിയേട്ട ഈ മണം എന്ന് ചോദിച്ചാൽ, ഓ ചന്ദനത്തിരിയുടേതാടോ എന്ന് പറയും. ഏത് ചന്ദനത്തിരിയാന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടടോ എന്ന് എങ്ങും തൊടാത്ത ഉത്തരം. എന്നാലും ആ മണം അതെന്നും മറന്നിട്ടില്ല തന്നെ, അത്രമേലിഷ്ടമുള്ള ആ മണം.

മണമുള്ള മനസ്സുകൾ. മനസ്സിന് മണമുണ്ടോ? ഉണ്ടാവണ്ടേ? നല്ല ചിന്തകൾ കൊണ്ട്, നല്ല ആശയങ്ങൾ കൊണ്ട് മനസ്സ് മണക്കണം. മണക്കുന്ന മനസ്സുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പെർഫ്യൂമൊന്നും വേണ്ടിവരില്ല. അവരിൽ നിന്ന് ആശയങ്ങളുടെ സുഗന്ധം, ചിന്തകളുടെ സുഗന്ധം, ഇതൊക്കെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. സുഖമുള്ള സുഗന്ധമാണത്. സ്വർണത്തിന് സുഗന്ധം പോലെയെന്ന് കവി പറയുന്നത് പോലെയുള്ള സുഗന്ധം, അത് അത്രമേലിഷ്ടം.

അമ്മ മണമുള്ള കറികൾ, ചോറ്, ദോശ, എല്ലാത്തിലും അമ്മ മണത്തിരുന്ന ഒരു കാലം. അമ്മയുണ്ടാക്കുന്ന തീയലിന് മുളകിൻ്റെയും മല്ലിയുടെയും മണമല്ല, വേറൊരു മണം. അതെന്ത് മണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ ആ മണമായിരുന്നു രുചിയായി മാറിയത്. അടുക്കളയ്ക്ക് അമ്മ മണമാണ്. അമ്മയ്ക്കൊരിക്കലും അടുക്കളയുടെ മണമായിരുന്നില്ല. അമ്മ മണം അത്രമേലിഷ്ടം.

ഏഴിലമ്പാലകൾ പൂത്തിറങ്ങുന്ന രാത്രികൾ, ഏകാന്തമായി വിജനതയിലൂടെ നടന്ന ഓർമ്മകൾ, കരുണാസായിയുടെ പഴയ കെട്ടിടത്തിന് മുന്നിലെ വഴിത്താരകളിൽ ഏഴിലമ്പാലകൾ പൂത്തു, മാസ്മരിക മണം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം മാദകമായി നിൽക്കുന്നു. ഏഴിലമ്പാലകളിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ ആ രാത്രികളിൽ ഒരു യക്ഷിയെയും ഒരിടത്തും കാണാനായില്ല. പാലകളാകട്ടെ നിറഞ്ഞു പൂത്തുലയുകയും ചെയ്തു. പാലപ്പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന മാദകഗന്ധം ഗൃഹാതുരമായി ഇപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നു. എന്തൊരു മണം, എന്തൊരു സുഖം, അത്രമേലിഷ്ടം.

എല്ലാവർക്കും എല്ലാ മണവും ഇഷ്ടമല്ല. ചിലർക്ക് ചില സോപ്പിൻ്റെ മണം ഇഷ്ടം, ചിലർക്ക് ചിലതിഷ്ടമേയല്ല. ചിലർ കുളിച്ച് ഏറെ നേരം കഴിഞ്ഞാലും സോപ്പിൻ്റെ മണം തങ്ങി നിൽക്കും. മീൻ വറുത്ത മണം ഇഷ്ടമുള്ളവർ, ഇഷ്ടമില്ലാതെ ഓക്കാനിക്കുന്നവർ, ഗർഭകാലത്താണ് ഏറെ ഇഷ്ടമുള്ള മണങ്ങളെ എന്നേക്കുമായി വെറുത്തു പോകുന്നത്. കരുവാട് ചുടുമ്പോഴുള്ള മണം ഇഷ്ടമുള്ളവരുണ്ട്, തിളയ്ക്കുന്ന ചിക്കൻ കറിയുടെ മണമടിക്കുമ്പോഴേ കൊതി വരുന്നവരുണ്ട്. പഴുത്ത മാങ്ങയുടെ മണം, കശുമാങ്ങയുടെ മണം, ചിലർക്ക് പെയിൻറ്റിൻ്റെ മണം, പെട്രോളിൻ്റെ മണം, കൂട്ടിയിട്ട കരിയിലകൾ കത്തിക്കുമ്പോഴുള്ള മണം, പുതിയ ഉടുപ്പിൻ്റെ മണം, പുതിയ പുസ്തകങ്ങളുടെ മണം, പഴയ ലൈബ്രറികളുടെ മണം, ഇഷ്ടമുള്ള മണങ്ങൾ, അങ്ങനെ എന്തെല്ലാം. ക്ലോറോഫോമിന് എന്തായിരിക്കും മണം അറിഞ്ഞുകൂടാ? അറിയണമെന്നുണ്ട്, ധൈര്യമില്ല. ഏറ്റവും ഇഷ്ടം ഏത് മണമാണെന്ന് ചോദിച്ചാൽ ചോക്ലേറ്റിൻ്റെ മണമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എനിക്കിഷ്ടം കോഫിയുടെ മണമാണ്, അത്രമേൽ ഇഷ്ടമുള്ള മണം.

കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന പാട്ട് മണമുള്ള പാട്ടാണ്. എന്താവും കസ്തൂരിയുടെ മണം? കസ്തൂരിമാനിൽ നിന്നാണ് അത്രേ കസ്തൂരി എടുക്കുന്നത്. അതിൻ്റെ നാഭിയിലാണ് കസ്തൂരി. അതിൻ്റെ മണം അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന് അതിനറിയില്ലെന്ന് പറയുന്നു. ആയിരിക്കുമോ? അത് ചുമ്മാ പറയുന്നതായിരിക്കും. അതിനറിയാതിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കസ്തൂരിമാനിനെ കണ്ടിട്ടില്ല. പക്ഷേ കസ്തൂരിമാൻ എന്ന ചലച്ചിത്രം കണ്ടിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ, കസ്തൂരി മണക്കുന്ന ചിത്രം അത്രമേലിഷ്ടം.

ചില ചന്ദനത്തിരികളുടെ മണം മരണത്തെ ഓർമ്മിപ്പിക്കും. ചില ചന്ദനത്തിരികളുടെ മണം നല്ല മൂഡുണ്ടാക്കി തരും. മണങ്ങൾക്ക് മനുഷ്യൻ്റെ മൂഡിനെ സ്വാധീനിക്കാനാവുമോ? നല്ല ഗവേഷണ വിഷയമാണ്. പക്ഷേ അനുഭവങ്ങൾ അരാഞ്ഞാൽ ആളുകൾ പറയുന്നത് മണങ്ങൾക്ക് മൂഡിനെ സ്വാധീനിക്കാനാവും എന്ന് തന്നെയാണ്. ആശ്രമങ്ങളിൽ ചന്ദനത്തിൻ്റെയും സാമ്പ്രാണിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം നിറയുന്നു. ഉത്സവങ്ങളിൽ കൊഴുന്നു മണക്കുന്നു. പരിപ്പുവടകളുടെയും ഉഴുന്നുവടകളുടെയും മണമുള്ള ചായക്കടകൾ, സുഗന്ധ സമ്മോഹനമായ തെരുവീഥികൾ മാത്രമുള്ള നാട്ടിൻപുറങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? റോഡിനിരുവശത്തും പൂമരങ്ങൾ, രാത്രിയിൽ പൂക്കുന്ന കല്യാണ സൗഗന്ധികങ്ങൾ, ഇലഞ്ഞി മരങ്ങൾ, ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്ന ഗ്രാമാന്തരങ്ങൾ അത്രമേലിഷ്ടം.

സന്ധ്യകളിൽ പ്രത്യേക മണമുണ്ടായിരുന്ന വീടുകളായിരുന്നു പണ്ട് മിക്കവാറും. നിലവിളക്ക് കത്തിച്ച് ചന്ദനത്തിരി പുകച്ച് രണ്ടും ചേർന്നൊരു മണം, പ്രത്യേക മണം, ഭക്തിയുടെ മണം. കൗമാരത്തോടെ അന്യമായി പോയ ആ മണം നാടിനും ഏറെക്കുറെ അന്യമായി പോകുന്ന കാഴ്ച. നിലാവിന് മണമുണ്ടോ? എങ്കിൽ പൗർണമിരാവുകളിൽ മണത്ത് മണത്ത് ഉറങ്ങാതെ നിലാവിലലിഞ്ഞു ചേരാമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ മനോഹരമായൊരു വാക്കാണ് പെട്രിക്കോർ. പുതുമഴ നനഞ്ഞ മണ്ണിൻ്റെ മണം എന്നാണ് അർത്ഥം. അതൊരു മണമാണ്, കർഷകന്റെ ഇന്ദ്രിയങ്ങളെ പ്രസരിപ്പിക്കുന്ന മണം. പുതുമണ്ണിൻ്റെ മണമടിച്ചാൽ പാമ്പുകൾ ഇഴഞ്ഞെത്തുമെന്നറിയാം. അത്രക്കിഷ്ടമാണോ പാമ്പുകൾക്ക് ഈ മണം? പാമ്പുകൾ മണക്കുമോ അറിഞ്ഞുകൂടാ. അതെന്തോ ആവട്ടെ, പെട്രിക്കോർ ആ വാക്കും ആ മണവും അത്രയേറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ചൂട് ദോശ മണക്കുന്നത് പോലെ ഇഡ്ഡലി മണക്കില്ല, സാമ്പാറിൻ്റെ മണം പരിപ്പ് കറിക്കില്ല. നല്ല പായസം മണക്കും, ദം ബിരിയാണിയുടെ മണം അതും കൊള്ളാം. എന്നാലും ചൂട് തട്ടുദോശയുടെ മണം ഒന്ന് വേറെ തന്നെയാണ്. പറഞ്ഞു തീർന്നില്ല, ദേ മണത്തു. അതാണതിൻ്റെ പ്രത്യേകത. ചൂട് ദോശയുടെ മണം അത്രമേലിഷ്ടം.
1: സദദോശ, കല്ലുദോശ, തട്ടുദോശ, കുട്ടിദോശ, റവദോശ, മല്ലിദോശ, തണ്ടുദോശ, മുളന്ദോശ, കരക്ദോശ, ബീഫ്ദോശ, കബജ്ദോശ, കർബ്ദോശ, ഹോമേദോശ, കൂട്ടപ്പദോശ, തമ്മിൽപ്പൊട്ടി, കീമാദോശ, മൈദാദോശ, നാടൻദോശ, അടദോശ, പൊട്ടിദോശ, മീസുദോശ, പല്ലുദോശ, പേപ്പർദോശ, ഓണിദോശ, റോക്കറ്റ്ദോശ, പച്ചരിദോശ, ഗോതമ്പ്ദോശ, തക്കാളിദോശ, റബ്ബർദോശ, പുതിരദോശ, ഉപ്പുപുള്ളി, ജീരദോശ, ദോശ, ദോശ,
2: ഒരെണ്ണം എല്ലാ പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കേരളീയ കുടുംബജീവിതത്തിന്റെ അടച്ചുപൂട്ടിയ കിടപ്പുമുറികളിലും അടുക്കളകളിലും വളരെ നിശബ്ദമായി, എന്നാൽ അത്രമേൽ ആഴത്തിൽ നടക്കുന്ന ഒരു കടുത്ത മനഃശാസ്ത്രപരമായ ക്രൂരതയുണ്ട്. പുറം ലോകമറിയാത്ത, നിയമപുസ്തകങ്ങളിൽ പെടാത്ത, എന്നാൽ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെയും മാനസികാരോഗ്യത്തെയും ദിവസേനയെന്നോണം തല്ലിക്കെടുത്തുന്ന ഒരു നിശബ്ദ ഹിംസ. കടുത്ത പനിയോ അസഹ്യമായ ശരീരവേദനയോ വന്ന് ഒരു സ്ത്രീ കട്ടിലിൽ പുതച്ചുമൂടിക്കിടക്കുന്ന ഒരു രംഗം നമുക്ക് ഊഹിക്കാം. ദിവസങ്ങളായുള്ള കഠിനാധ്വാനത്തിനൊടുവിൽ ശരീരം പൂർണമായും തളർന്നുപോയ അവസ്ഥയിലായിരിക്കും അവൾ. ആ സമയത്തായിരിക്കും ഭർത്താവ് ഓഫീസിൽ നിന്നോ പുറത്തുനിന്നോ വീട്ടിലേക്ക് വരുന്നത്. ശാരീരികമായി തളർന്നു കിടക്കുന്ന തന്റെ പങ്കാളിയെ കാണുമ്പോൾ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, ഒരു തുള്ളി ചായ വേണോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നതിന് പകരം അയാളുടെ ആദ്യത്തെ നോട്ടവും ചോദ്യവും നേരെ അടുക്കളയിലേക്കായിരിക്കും. ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ, രാത്രി നമ്മൾ എന്താ കഴിക്കുക എന്ന ആ ഒരൊറ്റ ചോദ്യം തരുന്ന ഒരു മാനസിക തകർച്ചയുണ്ട്. അത് ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടാക്കുന്ന മുറിവ്, അവൾ അനുഭവിക്കുന്ന അസുഖത്തേക്കാൾ എത്രയോ വലിയ മാരകമായ മുറിവാണ്. ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ അവൾ അതുവരെ ആ വീട്ടിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിന്റെ ലോകം മുഴുവൻ തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ദാമ്പത്യമെന്നത് കേവലം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള രണ്ടുപേരുടെ സഹവാസമല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലിന്റെയും ആശ്വാസത്തിന്റെയും പങ്കുവെക്കലുകളാണ്. എന്നാൽ പലപ്പോഴും പങ്കാളികളിൽ ഒരാൾക്ക് ശാരീരികമായി വയ്യാതാകുമ്പോഴാണ് ആ ബന്ധത്തിന്റെ യഥാർത്ഥ ആഴം പരീക്ഷിക്കപ്പെടുന്നത്. അവിടെ വാക്കുകൾക്ക് ഔഷധമാകാനും മാരകമായ ആയുധമാകാനും കഴിയും. ഒരു സ്ത്രീ ശാരീരികമായി തളർന്നു കിടക്കുമ്പോൾ അവളിലേക്ക് നീളുന്ന പങ്കാളിയുടെ ആദ്യത്തെ നോട്ടവും ചോദ്യവും എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ വീടിന്റെ ആത്മബന്ധത്തിന്റെ ഘടന. താൻ ആ വീട്ടിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു പങ്കാളിയല്ല, മറിച്ച് പ്രതിഫലമില്ലാതെ പണിയെടുക്കേണ്ട വെറുമൊരു അടുക്കള യന്ത്രം മാത്രമാണ് എന്ന തിരിച്ചറിവ് ഏതൊരു സ്ത്രീയെയാണ് തളർത്താത്തത്? വർഷങ്ങളോളം കുടുംബത്തിനായി ഒഴുകിയ വിയർപ്പും സമർപ്പണവും ആ ഒരൊറ്റ നിമിഷത്തിൽ റദ്ദാക്കപ്പെട്ടു പോവുകയാണ്. ഇതിന് നേർവിപരീതമായി രോഗബാധിതയായി കിടക്കുന്ന പങ്കാളിയോട്, ഭക്ഷണം ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, നീ വിഷമിക്കാതെ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു പങ്കാളിയെ സങ്കൽപ്പിക്കുക. ആ വരികൾ നൽകുന്ന ആശ്വാസം ഒരു 100 മരുന്നുകൾക്ക് നൽകാൻ കഴിയാത്തതാണ്. അവിടെ സ്ത്രീ അനുഭവിക്കുന്നത് കേവലം വിശ്രമമല്ല, മറിച്ച് സുരക്ഷിതത്വ ബോധമാണ്. താൻ തളരുമ്പോൾ താങ്ങാൻ തന്റെ ഒപ്പമുള്ളയാൾക്ക് കഴിയും എന്ന ബോധ്യം നൽകുന്ന സ്നേഹവും ബഹുമാനവും എത്ര വലുതായിരിക്കും. അവിടെ അടുക്കളയിലെ ഉത്തരവാദിത്വം പങ്കിടുന്നതുവഴി അയാൾ അവളുടെ ഹൃദയത്തിലാണ് സ്ഥാനം നേടുന്നത്.

നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അടുക്കളപ്പണികളും പരിചരണവും സ്ത്രീകളുടെ മാത്രം ബാധ്യതയായി കാണുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട്. അവൾക്ക് വയ്യാതാകുമ്പോഴും കുടുംബത്തിന്റെ വിശപ്പിനെക്കുറിച്ച് അവൾ തന്നെ ആകുലപ്പെടണം എന്ന് വിചാരിക്കുന്നത് തികഞ്ഞ സ്വാർത്ഥതയാണ്. യഥാർത്ഥ പങ്കാളിത്തം എന്നത് ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ ആ സ്ഥാനം ഏറ്റെടുക്കലാണ്. ഒരു നേരം ഭക്ഷണം പാകം ചെയ്തു നൽകുന്നതിലൂടെയോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു കൊടുക്കുന്നതിലൂടെയോ ഒരു പുരുഷന്റെയും പദവി ഇടിഞ്ഞു പോകുന്നില്ല. പകരം അയാളിലെ മനുഷ്യത്വവും പ്രണയവും കൂടുതൽ പ്രകാശിക്കുകയുള്ളൂ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതുഴന്നതല്ലേ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ജീവിതത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ ഒരുമിച്ച് നടന്ന് ഒടുവിൽ ശാരീരികമായും മാനസികമായും തളർന്നു വീഴുന്ന പങ്കാളിയോട് ഒരു മനുഷ്യനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ആർദ്രമായ സ്നേഹപ്രഖ്യാപനമാണിത്. ജീവിതത്തിന്റെ വഴിത്താരകളിൽ എങ്ങോട്ടു പോകണം എന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങളിലും താങ്ങാനാവാത്ത പ്രതിസന്ധികളിൽ ഉലഞ്ഞു പോയപ്പോഴും തളരാതെ കൂടെ നിന്ന പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന ഒരു പരമമായ ആശ്വാസവാക്കാണിത്. ഇതുവരെ നീ എനിക്കായി കരുതലോടെ കാവലിരുന്നു, ഇനി ആ ചുമതല ഞാൻ ഏറ്റെടുക്കാം. നീ ഭാരങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ വിശ്രമിക്കുക എന്ന് പറയുന്നതിലൂടെ പങ്കാളിത്തത്തിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരു തുള്ളി കണ്ണീരിനെയോ കഠിനമായ രോഗാവസ്ഥയെയോ പോലും അലിയിച്ചു കളയാൻ പോന്ന ഈ വരികൾ പരസ്പരമുള്ള ആഴമേറിയ ബഹുമാനത്തിന്റെയും ആത്മബന്ധത്തിന്റെയും നേർക്കാഴ്ചയാണ്. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അത് ചിലപ്പോൾ മനുഷ്യരെ ജീവിപ്പിക്കും, ചിലപ്പോൾ ജീവനോടെ കൊല്ലും. പങ്കാളിക്ക് അസുഖം വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ കരുതലുണ്ടായിരിക്കണം. വിശപ്പിനേക്കാൾ മുൻഗണന കൂടെയുള്ള ആളുടെ ആരോഗ്യത്തിനാണെന്ന് തെളിയിക്കുന്നിടത്താണ് ദാമ്പത്യത്തിന്റെ സൗന്ദര്യം. അടുക്കളയിലെ പുകയേക്കാൾ വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരുടെ കണ്ണിലെ പ്രകാശമെന്ന് തിരിച്ചറിയുന്ന പങ്കാളിയാണ് ഓരോ കുടുംബത്തിന്റെയും യഥാർത്ഥ കാവൽക്കാർ. മനഃശാസ്ത്രപരമായി ഈ പ്രവണതയെ വിശകലനം ചെയ്താൽ ഭയപ്പെടുത്തുന്ന ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരിൽ നല്ലൊരു പങ്കും തങ്ങളുടെ പങ്കാളിയെ രക്തവും മാംസവുമുള്ള വികാര വിചാരങ്ങളുള്ള ഒരു ജീവനുള്ള മനുഷ്യനായിട്ടല്ല കാണുന്നത്, മറിച്ച് തങ്ങളുടെ സൗകര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തരേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യാന്ത്രികമായി പ്രവർത്തിക്കേണ്ട ഒരു മെഷീൻ ആയിട്ടാണ്. വീട്ടുജോലികൾ ചെയ്യാനും കുട്ടികളെ നോക്കാനും കൃത്യസമയത്ത് ഭക്ഷണം മേശപ്പുറത്തെത്തിക്കാനും പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് തങ്ങൾക്ക് ഭാര്യ എന്ന ചിന്താഗതി ബോധപൂർവമല്ലെങ്കിലും പല പുരുഷന്മാരുടെയും ഉപബോധ മനസ്സിൽ ഉറച്ചു കിടക്കുന്നുണ്ട്. എപ്പോഴും ആ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണം. അതിനിടയിൽ അതിന് യാതൊരുവിധ കേടുപാടുകളും വരാൻ പാടില്ല എന്ന തികച്ചും സ്വാർത്ഥവും അഹംഭാവം നിറഞ്ഞതുമായ ചിന്താഗതിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. താൻ അസുഖമായി കിടന്നാൽ പോലും ഇവിടെ ആർക്കും തന്നെക്കുറിച്ച് ഒരു വിഷമവുമില്ലെന്നും എല്ലാവർക്കും സ്വന്തം വിശപ്പും സ്വന്തം സുഖങ്ങളും മാത്രമാണ് പ്രധാനമെന്നുമുള്ള കടുത്ത തിരിച്ചറിവ് ഒരു സ്ത്രീയെ മാനസികമായി എത്രമാത്രം ഒറ്റപ്പെടുത്തുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഒറ്റപ്പെടൽ നൽകുന്ന ഡിപ്രഷനും മാനസിക സംഘർഷവും അവളുടെ ശാരീരികമായ അസുഖത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.

പുരാതന സ്റ്റോയിക് ചിന്താഗതിക്കാർ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ബന്ധത്തിലേക്ക് വരുന്നത് മറ്റേയാളിൽ നിന്ന് എന്തൊക്കെ ചൂഷണം ചെയ്തെടുക്കാം എന്ന് നോക്കാനല്ല, മറിച്ച് പരസ്പരം താങ്ങാകാനും തണലാകാനുമാണ്. പങ്കാളിത്തം എന്നാൽ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമല്ല, അത് പരസ്പരമുള്ള കരുതലും പങ്കുവയ്ക്കലുമാണ്. കൺമുന്നിൽ അസുഖം ബാധിച്ചു കിടക്കുന്ന പങ്കാളിയുടെ വേദന കാണാതെ സ്വന്തം വയറിന്റെ വിശപ്പിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഭൗതികമായി എത്ര സമ്പന്നനാണെങ്കിലും ഉള്ളിൽ അത്രമേൽ ദരിദ്രനാണ്. ആത്മീയമായും മാനസികമായും ദാരിദ്ര്യം പിടിച്ച ഇത്തരം മനുഷ്യർക്ക് ഒരു കുടുംബത്തിനാവശ്യമായ വൈകാരിക സുരക്ഷിതത്വം നൽകാൻ ഒരിക്കലും കഴിയില്ല. ജീവിതമെന്നത് ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു തുറന്ന പുസ്തകമാണ്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ആർക്കും അസുഖം വരാം. കടുത്ത സാമ്പത്തിക മാനസിക തകർച്ചകൾ ഉണ്ടാകാം. ആ സമയത്ത് സ്വന്തം താൽക്കാലിക സുഖങ്ങളും ആഡംബരങ്ങളും മാറ്റിവെച്ച് ഒപ്പമുള്ള മനുഷ്യനെ സ്നേഹത്തോടെ പരിപാലിക്കാൻ കഴിയാത്തവൻ എന്ത് പങ്കാളിയാണ്? അവിടെയാണ് ഭർത്താവ് എന്ന പദവിയുടെ അർത്ഥശൂന്യത വെളിപ്പെടുന്നത്. ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് മാത്രമല്ല അർത്ഥം. സ്വന്തം വീട്ടിൽ ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനയും ആദരവും അവൾക്ക് ലഭിക്കുക എന്നതുകൂടിയാണ്. പത്രം വായിക്കാനും മൊബൈൽ നോക്കാനും ടി വി കാണാനും കാണിക്കുന്ന ഈഗോയും മടിയും പുരുഷന്മാർ മാറ്റിവച്ചേ തീരൂ. തന്റെ പങ്കാളി കിടപ്പിലായ ആ സമയത്തെങ്കിലും അടുക്കളയിൽ കയറി സ്വന്തമായി നാലു തുള്ളി കഞ്ഞിവെക്കാൻ പഠിക്കുക എന്നതാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും ചുരുങ്ങിയ കാര്യം. ഭാര്യ എന്നത് വീട്ടിലെ എല്ലാ പണികളും എടുക്കാൻ ബാധ്യസ്ഥയായ ഒരു അടിമയല്ലെന്നും വിവാഹമെന്നത് വെറുമൊരു വീട്ടുജോലി കരാറല്ല എന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ആണുങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ പുരോഗമനവാദങ്ങളും സ്ത്രീ ശാക്തീകരണ പ്രസംഗങ്ങളും വെറും പൊള്ളത്തരങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും തുല്യതയും ആരംഭിക്കേണ്ടത് വലിയ വേദികളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ വീടുകളിലെ അടുക്കളകളിൽ നിന്നും കിടപ്പുമുറികളിൽ നിന്നുമാണ്. പങ്കാളിയുടെ വേദനയെ സ്വന്തം വേദനയായി കാണാൻ കഴിയുന്ന ഒരു പുതിയ പുരുഷ സംസ്കാരം നമ്മുടെ നാടുകളിൽ വളർന്നു വരട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLAയും സ്ഥിതിഗതികൾ വിലയിരുത്തി.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈ ഒരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249, നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ. നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൗരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2nd കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Three dimensions. First, the bilateral cooperation between India and the West. Second, the partnership between India and the European Union. And third, what our two countries can do together in the world.
1: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ, 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോയുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിൽ ഞങ്ങളുടെ മുറിക്ക് തൊട്ടുവെളിയിൽ ഒരു ഹോട്ട് വാട്ടർ പ്ലാന്റ് ഉണ്ടായിരുന്നു. മഞ്ഞുകാലത്ത് ഞങ്ങളുടെയൊക്കെ ആശ്വാസ കേന്ദ്രമായിരുന്നു അത്. അഹമ്മദ് എന്നോ മറ്റോ പേരുള്ള ഏതാണ്ട് 45 വയസ്സുള്ള ഒരു കാശ്മീരിയായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. അയാളുമായി ഞങ്ങൾ നല്ല കമ്പനിയുമായിരുന്നു. ഒരു ദിവസം മുറിയിലിരുന്ന് TV ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കാണുകയായിരുന്നു ഞങ്ങൾ. ക്രിക്കറ്റ് കാണാൻ അഹമ്മദും ഞങ്ങളോടൊപ്പം കൂടി. അന്ന് ജയിക്കാമായിരുന്ന കളി ഇന്ത്യ തോറ്റു. ആകെ വിഷമിച്ച ഞങ്ങൾക്ക് ഷോക്കായിരുന്നു അഹമ്മദിൻ്റെ സന്തോഷം. പാകിസ്ഥാൻ ജയിച്ചതിലുള്ള സന്തോഷം അവൻ എല്ലാ രീതിയിലും ഞങ്ങളോട് പ്രകടിപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം ദേഷ്യം വന്നെങ്കിലും കൂട്ടത്തിലുള്ള മേനോന് ഇതൊട്ടും സഹിക്കാനായില്ല. അവൻ എണീറ്റ് നിന്ന് അഹമ്മദിൻ്റെ മുഖത്ത് തന്നെ 2 പാസാക്കി. "നിങ്ങൾ വെളുത്ത് തൊടുത്ത കാശ്മീരികളെ കണ്ടിട്ടില്ലേ?" അതുപോലെയായിരുന്നു അഹമ്മദും. മേനോൻ്റെ അടി താങ്ങാനുള്ള കഴിവ് അഹമ്മദിൻ്റെ കവിളുകൾക്കുണ്ടായില്ല. ഒറ്റ അടിയിൽ തന്നെ അയാളുടെ കവിളുകൾ പൊട്ടിപ്പോയി. എങ്ങും ചോരമയം. പ്രശ്നം ആകെ ഗുരുതരമായി. ഞങ്ങളുടെ പോലീസ് വന്നു, ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വന്നു. ആകെ ഗുലുമാലായി. പക്ഷെ എന്തുകൊണ്ടോ അടിയുണ്ടായതിൻ്റെ കാര്യമെന്തെന്ന് അറിഞ്ഞിട്ടാവണം കേസ് തേഞ്ഞു മാഞ്ഞുപോയി. അഹമ്മദിനെ അന്നു തന്നെ ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി. പിന്നീടൊരിക്കലും അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്ന് പക്ഷേ വേറൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്ര കണ്ട് നടക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. എന്നാണോ അവിടുത്തെ ആളുകൾ ഇന്ത്യക്കാരായി ജീവിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ കാശ്മീരും നമ്മുടെ കേരളം പോലെ ശാന്തസുന്ദരമായി തീരും. അതാണ് സത്യം. അതുമാത്രമാണ് യാഥാർത്ഥ്യം.
2: പട്ടാള കഥകൾ, അവതരണം പ്രസന്നകുമാർ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഭാര്യ ഭർത്താവിനെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത്, ഭർത്താവ് ഭാര്യയെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത് കുടുംബത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു, കുറ്റപ്പെടുത്തലിന്റെ ഭാഷയുണ്ടാകുന്നു. എന്നിട്ടും കുടുംബം എന്നവകാശപ്പെടുന്നുവെങ്കിൽ അതിനെന്തോ ഒരു തകരാറുണ്ട്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
2: ഈ സമൂഹത്തിന് സത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാവില്ല. ആരെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധാലുവിനെയാണ് എന്നാണ് ഉത്തരം. ആരാണ് ശ്രദ്ധാലു? അതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം, സമയത്തെ ഏറ്റവും ശരിയായി ഉൾക്കൊള്ളുന്നവൻ ആരാണോ അയാളാണ് ശ്രദ്ധാലു. സമയത്തെ ഉൾക്കൊള്ളുന്ന ഒരാളിന് മാത്രമേ അതിനെ ശരിയായി വിനിയോഗിക്കാനാകൂ. മനുഷ്യൻ ഇരയ്ക്കു വേണ്ടിയും ഇണയ്ക്കു വേണ്ടിയും മാത്രം ജീവിക്കുന്ന ഒരാളല്ല. അതിനപ്പുറം ഒരു സാമൂഹിക ജീവി എന്നതുകൊണ്ട് തന്നെ കർത്തവ്യബോധം അനിവാര്യമായിരിക്കുന്നു. കർത്തവ്യബോധം പൂർണ്ണമാകണമെങ്കിൽ ഉത്തരവാദിത്വം ആവശ്യമാണ്. ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനം എന്നത് സമയമാണ്. അതിന്റെ വിനിയോഗം എപ്രകാരമായിരിക്കണം എന്നതാണ്. സമയവിനിയോഗത്തിന് ശാസ്ത്രീയതയും അശാസ്ത്രീയതയുമുണ്ട്. ശാസ്ത്രീയമായ സമയവിനിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കുന്നുവോ അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ്. പൂർണമായും ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ്. കാവ്യവചനം പോലെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. നിങ്ങളൊരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു വൃക്ഷമായിരിക്കുക. നിങ്ങളൊരു പൂവിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു പൂവായിരിക്കുക. നിങ്ങളൊരു പുഴയിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, പ്രവാഹമായിരിക്കുക. അത്രമേൽ ശ്രദ്ധാലുവായിരിക്കുമ്പോഴാണ് സമയവിനിയോഗം ശാസ്ത്രീയമാവുന്നത്. അലസതയാണ് അശാസ്ത്രീയമായ സമയവിനിയോഗത്തിന്റെ അടിത്തറ. ഒരു ദിവസത്തിന്റെ സമയം എത്രത്തോളമാണ് ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതെന്ന് സ്വയം പരിശോധിച്ചു നോക്കൂ. കൂടുതൽ സമയം മൊബൈലിലാണോ? കൂടുതൽ സമയം ടിവിക്ക് മുന്നിലാണോ? ആണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെന്ന് പിന്നീട് ദുഃഖിക്കേണ്ടതായി വരും. ജീവിതം പരാജയമായി തോന്നും. സമയത്തെ യഥാവിധി വിനിയോഗിക്കുന്ന ആൾ വിജയിക്കും. നിങ്ങൾക്ക് ഒരു കാര്യമറിയാമോ? ഈ സമൂഹത്തിന് സത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാവില്ല. ശ്രദ്ധാലുക്കളെ മാത്രമേ കഴിയൂ. അലസർ എപ്പോഴും സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തായിരിക്കും. അതൊരു പുറന്തള്ളലാണ്, പുറത്താക്കലാണ്. ഈ ലോകത്തെ പുനർനിർമ്മിച്ചിട്ടുള്ളതും നിർവചിച്ചിട്ടുള്ളതും ശ്രദ്ധാലുക്കളാണ്. സമയത്തെ യഥാവിധി വിനിയോഗിച്ചിട്ടുള്ളവരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അലസർ ഔദാര്യ ജീവിതം നയിക്കുന്നവരാണ്. ശ്രദ്ധാലുക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവർ. നിരർത്ഥകമായി പണം പിരിച്ചു നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവർ രാപ്പകൽ അധ്വാനിക്കും, ഇവർ പിരിക്കും. ഒരിക്കലൊരു ഡോക്ടർ പറഞ്ഞതാണ്, രാവിലെ 8 മണി മുതൽ OP യിലിരിക്കും, ഉച്ചയ്ക്ക് ഊണുപോലും കഴിക്കാനായില്ലെന്ന് വരും. വൈകുന്നേരം പോകുന്നതിന് മുൻപ് പിരിവുകാര് വന്ന് 2000മോ 3000മോ വാങ്ങും. അതുവരെ വെള്ളം കുടിക്കാതെ ഇരുന്നുണ്ടാക്കിയത് വെള്ളം ചേർക്കാതെ അവർ കൊണ്ടുപോകും. നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവനം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വേണം ചെയ്യാൻ. അതിൽ കൂടുതൽ പണം ആ സേവനത്തിന് ആവശ്യമെങ്കിൽ അത് ആളുകൾ സ്വയം അറിഞ്ഞ് തരുന്നതായിരിക്കണം. ഗാന്ധിയുടെ വാക്കുകളാണ്. പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കരുത് എന്ന്. പറഞ്ഞു വന്നത് ശ്രദ്ധാലുക്കളായിരിക്കുക എന്നതാണ്. സമയത്തെ വിനിയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. അലസരാകാതിരിക്കുക എന്നതാണ്. ഔദാര്യം കൊണ്ട് ജീവിക്കാതിരിക്കുക എന്നതാണ്.
1: സമയവിശേഷം, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഒരാളെയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സായി റേഡിയോ 91.2 FM. കരുണ സായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വയോജന പരിപാടികൾ, മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക പരിപാടി.
1: വാർദ്ധക്യമെത്തുമ്പോൾ ചിലരെയെങ്കിലും പിടിമുറുക്കാൻ സാധ്യതയുള്ള ഒരു മാനസിക പ്രശ്നമാണ് വിഷാദം. ഞാൻ അഭിശപ്തനാണ്, നശിച്ചവനോ നശിച്ചുകൊണ്ടിരിക്കുന്നവനോ ആണ്, ഞാൻ ഏവർക്കും ഒരു ഭാരമാണ്, എനിക്കാരുമില്ല, ഞാൻ പാപിയാണ്, ഞാൻ മരിക്കേണ്ടവനാണ് എന്ന് തുടങ്ങിയ വിഷാദ ചിന്തകൾ വന്നു മൂടാൻ തുടങ്ങും. എല്ലാം ഉണ്ടെങ്കിലും എല്ലാരും ഉണ്ടെങ്കിലും സന്തോഷമെന്നത് അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു. വൃദ്ധജനങ്ങളിലെ ആത്മാഹുതിയിൽ 60% വിഷാദരോഗം മൂലമാണ് ഉണ്ടാകുന്നത്. വൃദ്ധജനങ്ങളിലെ വിഷാദരോഗത്തിന് പല കാരണങ്ങളും കണ്ടുവരുന്നു. ഉദ്യോഗത്തിൽ നിന്ന് പെൻഷൻ പറ്റി പിരിയുമ്പോൾ ഭയങ്കരമായ ഏകാന്തത വ്യക്തിക്ക് അനുഭവപ്പെടുന്നു. ഓഫീസ് അന്തരീക്ഷം നഷ്ടപ്പെടുന്നതോടെ തന്റെ പ്രസക്തിയും നഷ്ടപ്പെട്ടതായി തോന്നിത്തുടങ്ങുന്നു. ഇണയുടെ മരണം, സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മരണം, അടുത്ത ഊഴം തന്റേതാണെന്ന തോന്നലുണ്ടാക്കുന്ന ഭയം തുടങ്ങിയവയും വിഷാദത്തിലേക്ക് നയിച്ചു എന്ന് വരാം. അന്ധതയും ബധിരതയും തളർവാദവും പോലുള്ള പ്രശ്നങ്ങൾ വ്യക്തിയുടെ ധൈര്യത്തെ ചോർത്തിക്കളയുന്നതിലൂടെ വിഷാദം കടന്നുവന്നു എന്നും വരാം. താൻ പരാജയപ്പെടുന്നുവെന്നും ഒന്നും പണ്ടെപ്പോലെ ഫലിക്കുന്നില്ലെന്നും തോന്നാൻ തുടങ്ങുന്നു. ഇനിയുള്ള കാലം തനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും എന്ന തോന്നലും വിഷാദത്തിന് കാരണമായി തീരാം. അതുപോലെ അർബുദം, പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയവയും വിഷാദരോഗത്തിന് വഴിതെളിച്ചു എന്നു വരും. വാർദ്ധക്യ സഹജമായ അവശതകളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത പലരും അസൂയാലുക്കളാവുകയോ അസംതൃപ്തരാവുകയോ ചെയ്തു എന്നും വരാം. ആത്മനിന്ദയും അപകർഷതാബോധവും ഉടലെടുക്കാനും ഇതിലൂടെ സാധ്യതയുണ്ട്. വാർദ്ധക്യത്തെ വിഷാദത്തിന്റെ കരിമേഘങ്ങൾ വന്ന് മൂടാതിരിക്കാൻ എന്താണ് ചെയ്യാനാവുക? വയോജനങ്ങളെ ഒറ്റപ്പെടുത്താതിരിക്കുക. നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അരമണിക്കൂറെങ്കിലും നടക്കാൻ ശ്രമിക്കണം. കവലകളിലൊക്കെ വൈകുന്നേരങ്ങൾ ചുരുങ്ങിയ സമയമെങ്കിലും ചെലവഴിക്കാൻ ശ്രമിക്കണം. ഗ്രന്ഥശാലകളുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് സ്വയം കരുതാതിരിക്കുക. ഇടപെട്ടുകൊണ്ടിരുന്ന ഏതു കാര്യത്തിലും സജീവമായി തുടർന്നും ഇടപെടുക. സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളിൽ സാന്നിധ്യമാവുക. വായിക്കുക, സംഗീതം ആസ്വദിക്കുക, സിനിമ കാണുക. കഴിവതും അടുക്കും ചിട്ടയും എല്ലാ കാര്യത്തിലും പാലിക്കാനും നോക്കുക. ഉള്ളുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുക. പഴയൊരു മന്ത്രം സ്മരിക്ക നാം, അന്യോന്യ മൂന്നുവടികളായി നിൽക്കാം, ഹാ സഫലമീ യാത്ര.
2: വയോജന പരിപാടി അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത
1: പോലെ മനസ്സോട് ചേർക്കാം.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം സംഗമം എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ഹരിഹരൻ, എം എസ് വിശ്വനാഥൻ.

ചിത്രം വാനത്തെ പോലെ. സംഗീതം എസ് എ രാജ്കുമാർ. രചന പി എ വിജയ്. ആലാപനം സിക്കന്ദർ സിംഗ്, അനുരാധ ശ്രീറാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ
1: തമിഴകത്തിൽ. ഇനി എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഹരിഹരൻ ആലപിച്ച ഗാനമാണ് ചിത്രം അലൈപായുതേ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: ചിത്രം ഫ്രണ്ട്സ്. സംഗീതം ഇളയരാജ. ആലാപനം വിജയ് യേശുദാസ്, സൗമ്യ, യുവൻ ശങ്കർ രാജ.

തമിഴകത്തിൽ ഇനി ദേവയുടെ സംഗീതത്തിൽ ശങ്കർ മഹാദേവനും അനുരാധ ശ്രീരാമം ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഭഗവതി, രചന കലൈകുമാർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: വാലി രചന നിർവഹിച്ച് മണിശർമ്മ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ടിപ്പു. ചിത്രം യൂത്ത്.

ധൂൾ എന്ന ചിത്രത്തിന് വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് തമിഴകത്തിലടുത്തത്. രചന കപിലൻ, ആലാപനം ശങ്കർ മഹാദേവൻ, സുജാത മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി TD രാമകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: ഫ്രാൻസിസ് ചിട്ടിക്കോരെ എഴുതാൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആൽഫ എന്നുള്ള നോവലിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് അതിൽ ഏറ്റവും പ്രധാനം. ആൽഫ ഒരു സാമ്പ്രദായിക രീതിയിൽ എഴുതപ്പെട്ട നോവലാണ്. അത് പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ നറേഷൻ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഒരു നോവൽ എഴുത്തിൻ്റെ രീതിയിൽ തന്നെ. ആ കാലത്ത് എന്നെ ആകർഷിച്ച ചില എഴുത്ത് രീതികൾ ആൽഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് അത്തരമൊരു വഴി പോരാ എന്നെനിക്ക് തോന്നിയത് ആൽഫയ്ക്ക് ശേഷമാണ്. കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം കാച്ചിക്കുറുക്കി സൂചനകളിലൂടെ എഴുതിയ ഒരു കൃതിയാണ് ആൽഫ. പക്ഷെ അത് വായിക്കപ്പെട്ട ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിലും സയൻസ് ഫിക്ഷൻ എന്നുള്ള നിലയിലും ഒക്കെയാണ്. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നോവലിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെ വരുന്ന സമയത്ത് പുതിയ കാലത്ത് നോവൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. ആൽഫയ്ക്ക് ശേഷമുള്ള കാലത്ത് ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും പ്രധാനം നോവൽ 21-ാം നൂറ്റാണ്ടിൽ ഏത് തരത്തിൽ മാറുന്നു, മറ്റ് ഭാഷകളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏത് തരത്തിലാണിത് മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. തമിഴ് എനിക്കൊരു പരിചിതമായിട്ടുള്ള ഭാഷയാണ്. തമിഴിൽ വരുന്ന ഏറ്റവും പുതിയ എഴുത്തുകളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. തീർച്ചയായിട്ടും അതിനോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ഭാഷകളിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നോവലിൻ്റെ സ്വഭാവം ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള നോവലിനാണ് കൂടുതൽ വായനക്കാരിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് വായനക്കാരിലേക്ക് എത്തുന്നത് എന്നൊക്കെ തിരിച്ചറിയുക. ഇപ്പം ഞാൻ 70-കളിലും 80-കളിലും ഒക്കെ പുസ്തകം വായിക്കുന്ന പോലെ ഉള്ളൊരു കാലത്തല്ല 21-ാം നൂറ്റാണ്ടിൽ ഒരു വായനക്കാരൻ പുസ്തകം വായിക്കുന്നത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു നോവൽ ഒരു 10-20 പേജിനുള്ളിൽ വായനക്കാരനിലേക്ക് എത്തിയില്ലെങ്കിൽ വായനക്കാരനത് മടക്കി വെച്ച് പോകാനുള്ള സാധ്യത. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇട്ടിക്കോര എന്നുള്ള നോവൽ എഴുതേണ്ട രീതികളെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പം സാഹിത്യ ബാഹ്യമായ വിഷയങ്ങൾ പലപ്പോഴും വായനയെ ആകർഷിക്കുന്ന കാര്യങ്ങൾ, അപരിചിതമായ സാഹിത്യത്തിൻ്റെ ഒരു സാമ്പ്രദായിക രീതി വിട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുക, അതുപോലെ കാലത്തിന് മുമ്പോട്ട് പോവുക, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി കാണാൻ ശ്രമിക്കുക, നിലവിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക, ഇങ്ങനെ പല രീതികൾ എഴുത്തിൻ്റെ നറേഷനിൽ. അപ്പം എന്നെ അതിന് സഹായിച്ച അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നയിച്ച ഇതൊക്കെ ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഫൂക്കോസ് പെൻഡുൽ എന്നുള്ള നോവലാണ്. എക്കോൻ്റെ ഓൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുത്തിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചു. ഡാൻ ബ്രൗൺ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രൗണിനൊക്കെ കൂടുതൽ എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തുന്നത് ഉംബർട്ടോ എക്കോ ആണ്. അതുപോലെ ബോളേനോയുടെ പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. യോസയുടെ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മറ്റ് മലയാളത്തിലെ ഒരു സാമ്പ്രദായിക രീതി അല്ല നോവലിന് വേണ്ടതിന് അപ്പുറത്തേക്ക് അനന്തമായ വഴികൾ എന്തെന്ന്. മാർക്കീസിനെ പോലുള്ള എഴുത്തുകാർ, യോസയെ പോലുള്ള എഴുത്തുകാരൊക്കെ നോവലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോയിക്കൂടാ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ തോതിൽ ഉള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു ഭാഷയിൽ നിന്ന് ഒരു പുസ്തകം കൊണ്ട് ചെല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായും വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. വായനക്കാരനെ കൂടുതൽ പുസ്തകത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിരിച്ചറിയുന്നത്. അപ്പം ചരിത്രത്തിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ ഗ്രേ ആയിട്ട് കിടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ കഥ പറയാനുള്ള സാധ്യത. പിട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം വാസ്കോഡ് ഗാമയ്ക്ക് മുമ്പ് കുന്നംകുളത്ത് ജനിച്ച് കുരുമുളക് കച്ചവടം ചെയ്ത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയ ഒരാളായിട്ടാണ് ഈ നോവലിൽ പറയുന്നത്. പിട്ടിക്കോര ജീവിച്ചിരുന്ന ആളല്ല, വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിലേക്ക് വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞങ്ങളുടെ കുന്നംകുളത്ത് പറയുന്ന കോരമാരെക്കുറിച്ചുള്ളൊരു കഥയുണ്ട്. ആർത്താറ്റ് കടപ്പുറത്തുനിന്ന് കപ്പലുകളിൽ വലിയ പായ് വഞ്ചികളായിരിക്കും ഉദ്ദേശിക്കുന്നത്, വഞ്ചികളിൽ പല സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കുന്ന കോരമാർ. പക്ഷേ ആ കോര ക്രിസ്ത്യനല്ല, ഒരു ഇഴവ ജാതിയിൽപ്പെട്ട ആളുകളെ പറ്റിയാണ്. ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കടലുമില്ല. അപ്പം നിങ്ങൾ ആർത്താറ്റ് പള്ളിക്കടുത്ത് ചെന്ന് നിന്നാൽ കടലൊന്നും കാണില്ല, അവിടെ നിന്ന് വളരെ ദൂരെ ചാവക്കാടെത്തണം കടൽ. പക്ഷേ ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു കടലിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പം ഇത് ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് എത്താൻ സഹായിച്ചു. അതേപോലെ ഈ വാസ്കോഡ് ഗാമ വരുന്നതിന് മുമ്പേ ഒരാൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാന്നുള്ളൊരു ചിന്തയും ഈ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഗാമ വരുന്നത് ആഫ്രിക്ക ചുറ്റി മിലിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, ഇപ്പം കെനിയയിലുള്ള മിലിന്ത് എന്ന് പറഞ്ഞൊരു കൊച്ചു തുറമുഖത്ത് നിന്നൊരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടിയിട്ടാണ് കാപ്പാട് കടപ്പുറത്തേക്ക് വരുന്നത് എന്ന് പറയും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ഒരു ഗുജറാത്തി കച്ചവടക്കാരന് കാണിച്ചു കൊടുക്കാവുന്നൊരു വഴി മിലിന്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടെങ്കിൽ ആ വഴി എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു വഴിയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ ഉപയോഗിക്കാവുന്നൊരു വഴിയാണ്, ഉപയോഗിച്ചിരിക്കാവുന്നൊരു വഴിയാണ്. ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യക്കാർ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ കാലത്ത് ജീവിച്ചിരുന്നവരുടെ അന്വേഷണങ്ങളും അത്തരം കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ പോയിരിക്കാം എന്നൊരു ചിന്ത. ഇതിന് ചരിത്രപരമായ ഒരു തെളിവും നമുക്ക് ഹാജരാക്കാനില്ല. നിലവിലുള്ള ചില ബോധ്യങ്ങളെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് കഥ പറയാനുമുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാണ് ഗാമ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊരു കാലത്ത് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി കുരുമുളക് കച്ചവടം ചെയ്യുന്ന ഒരു ഇട്ടിക്കോരയെ സൃഷ്ടിക്കുന്നത്. ഈ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വരുന്നു. കുന്നംകുളമാണ് സ്ഥലം. ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടല്ല, ചെറുപ്പകാലം മുതൽ നമ്മൾ എവിടെ ചെന്നാലും കളിയാക്കപ്പെടുന്നത് കുന്നംകുളത്തുകാരെന്നുള്ള പേരിലാണ്. കുന്നംകുളത്തെ ഭാഷ അല്ലെങ്കിൽ കുന്നംകുളത്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള ആളുകൾക്കിടയിലുള്ള വർത്തമാനം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുന്നംകുളത്ത് ജനിച്ച് വളർന്ന എല്ലാവരും കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ ചെല്ലുമ്പോഴും മലയാളികൾക്കിടയിൽ കളിയാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് കൗണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കുന്നംകുളം അങ്ങനെ മുഴുവനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. മറ്റെല്ലാ ഇടങ്ങളിലുമുള്ള പോലെ തന്നെ കച്ചവടത്തിൻ്റെ ശരി തെറ്റുകളും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ കുന്നംകുളത്തുണ്ടാവാം. അത് കുറച്ചും കൂടെ ഫ്രാങ്കായിട്ട് പറയുന്ന ഒരു സംസ്കാരം അവിടെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അതിന് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഇത്ര കണ്ട് ആഘോഷിക്കപ്പെടേണ്ട തരത്തിലുള്ളൊരു കാര്യമായിരുന്നില്ല.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരെയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. കഥാപാത്രങ്ങൾ: ഭരത്, 60 വയസ്സ്, വിരമിച്ച ഉദ്യോഗസ്ഥൻ, ശാന്തമായ ശബ്ദം, ഓർമ്മകളിൽ മുഴുകി സംസാരിക്കുന്ന രീതി. ലക്ഷ്മി, 18 വയസ്സ്, കോളേജ് വിദ്യാർത്ഥിനി, ആകാംക്ഷയും ആധുനിക ചിന്തയുമുള്ള ശബ്ദം. കൊച്ചിനിയൻ, 55 വയസ്സ്, അയൽക്കാരൻ, തമാശയും ഗ്രാമീണതയുമുള്ള ശബ്ദം. റേഡിയോ അവതാരകൻ: വ്യക്തവും ആകർഷകവുമായ ശബ്ദം.

0: മുത്തച്ഛ, എന്തൊരു ബോറാണിത്. ഈ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണം. പക്ഷെ ഇവരെ കുറിച്ച് ഒന്നും എളുപ്പം കിട്ടുന്നില്ല.
1: അവർ ഇന്റർനെറ്റിൽ മാത്രമല്ല മോളെ ജീവിക്കുന്നത്, നമ്മുടെ മനസ്സുകളിലാണ്, ഓർമ്മകളിലാണ്, ഈ മണ്ണിലാണ് അവരുള്ളത്. അവിടെയൊക്കെ അന്വേഷിച്ചു നോക്ക്, പ്രോജക്റ്റ് മാത്രമല്ല പി എച്ച് ഡി വരെ എടുക്കാം.
0: മുത്തച്ഛനവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: ഒരിക്കൽ. അന്ന് അവർ കുറവൻ കോണത്ത് താമസിക്കുകയായിരുന്നു. ആരാധനമൂത്ത് ഞാനും കൊച്ചനിയനുമായാണ് കാണാൻ പോയത്. ഒരു പരിചയവുമില്ലായിരുന്നിട്ടും ഞങ്ങളോട് കുറെ നേരം സംസാരിച്ചു. എന്ത് പാവം, സ്നേഹമുള്ള എഴുത്തുകാരി. എത്രമാത്രം അവരെ വായിച്ചിട്ടുണ്ടെന്നറിയുമോ? എത്രത്തോളം അവരുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയുമോ? ഓരോ വരിയിലും സത്യസന്ധമായ സ്നേഹവും സങ്കടവും നമ്മൾ അറിയാതെ നിറയും.
2: എന്താ ഭരത് മാഷേ, ചെറുപ്പത്തിൽ ഒരുപാട് പ്രേമിച്ചതിന്റെ കഥയാണോ?
1: ഏ അല്ലല്ല, പ്രേമിച്ചതിന്റെ കഥയല്ല നിയ, സ്നേഹിച്ചതിന്റെ കഥയാണ്. ലക്ഷ്മിക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് അറിയണം.
2: ഓ, നമ്മുടെ മാധവിക്കുട്ടിയോ? നമ്മളെന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന ഒരു സ്ത്രീ നമ്മളെ ഇറക്കി വിട്ടതാണ്. നീ കിടന്ന് ബഹളം വച്ചത് കേട്ടാണ് അവർ ഇറങ്ങി വന്നത്. എന്നിട്ടവർ ആ സ്ത്രീയെ വഴക്കു പറഞ്ഞു. കുട്ടികളല്ലേ, എന്തിനാ അവരെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ച് നമ്മളോട് കയറിയിരിക്കാൻ പറഞ്ഞു. കോഴിക്കോടൻ ഭാഷയിൽ അവർ സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെയൊക്കെ അതിശയപ്പെടുത്തി കളയും അവരുടെ വാക്കുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന പരമ്പരയിൽ നമ്മൾ നീലാംബരി എന്ന കഥയാണ് വായിക്കുന്നത്. ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. മാധവിക്കുട്ടി ഈ കഥയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാട്ടുന്നു. സ്നേഹമില്ലാത്ത ജീവിതം ഒരു പുഴ വറ്റി വരണ്ടു പോകുന്നത് പോലെയാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചങ്ക് തകർന്നുപോയി കണ്ണന്റെ ആ കാഴ്ച കണ്ടതും ഭദ്രെ ഒരു നേരത്തെ വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവട് വെച്ച് കണ്ണൻ. ശബ്ദം കേട്ടിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീണു. തന്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി. വരണ്ട, തരില്ല, തരില്ല, എന്റെ കണ്ണെത്തന്റെ ആയത്, തരില്ല, തരില്ല, എന്റെ കണ്ണെത്തന്റെ ആയത്. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത്. അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ. അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നിരങ്ങുകയായിരുന്നു. ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി. വയ്യ, ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല. കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിച്ചെന്ന് ഭദ്രയുടെ അച്ഛന്റെ കാലിൽ, അച്ഛ എന്നെ ഒന്ന് ശപിക്കോ, മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് ശപിക്കോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹേങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി.
1: മുത്തച്ഛ, എന്തൊരു സത്യസന്ധമായ എഴുത്ത്! ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട സ്ത്രീയുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
2: അതാണ് മാധവിക്കുട്ടി. അവർക്ക് വേണ്ടി എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവർ എഴുതിയില്ല. അവർ സ്നേഹത്തെക്കുറിച്ച് എഴുതി, സങ്കടത്തെക്കുറിച്ച് എഴുതി, ഒറ്റപ്പെടലിനെ കുറിച്ച് എഴുതി, എല്ലാം സത്യസന്ധമായി എഴുതി.
3: എന്റെ മനസ്സിൽ ഇപ്പോഴും അവരുടെ എഴുത്തുകളുണ്ട്. ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവരുടെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂട്ടുകാരാകാൻ വരും.
2: നിനക്കറിയുമോ കൊച്ചനിയ, അവരുടെ നെയ്പായസം എന്ന കഥ? ഓ, ഞാനത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്.
3: എങ്ങനെ കരയാതിരിക്കും? ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലെത്തി അമ്മ മരിച്ച കാര്യം കുട്ടികളറിയാതിരിക്കാൻ പാടുപെടുന്ന അയാൾ, ഒടുവിൽ മകൻ പറയുന്ന വാക്കുകൾ, ഓ, അമ്മ അസല് നെയ്പായസമാ വച്ചിരിക്കുന്നതെന്ന്.
2: മതി മതി കൊച്ചനിയ, മതി, ഞാൻ കരഞ്ഞു പോവും.
3: കോളേജിൽ നീയും ആ മധുവും ചേർന്ന് മാധവിക്കുട്ടിയുടെ രണ്ടു കഥകൾ ചേർത്ത് ഒരു കാവ്യശില്പമായി അവതരിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിലാണ്. നിന്റെ നാടകം കാണാനാണ് എന്നെയും കൊണ്ടുപോയത്. നീ അത് പൊളിച്ചു ഭരത്തെ, പൊളിച്ചു.
1: നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സംഭവങ്ങളായിരുന്നു അല്ലേ?
2: പിന്നല്ല, നീ എന്ത് വിചാരിച്ചു? ക്ലാസ്, വീട് എന്നും പറഞ്ഞ് വരപിടിച്ച് നടന്നവരാണെന്നോ? തന്തവൈവെന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ യൗവനകാലമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നാടകം, സിനിമ, കഥ, കവിത, വായന, സൗഹൃദം, നിങ്ങളെന്താ ചെയ്യുന്നത്? മൊബൈൽ നോക്കി കുറ്റിയടിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലെ ആളുകൾ നിങ്ങളെ കണ്ടാൽ ഏതോ പ്രാകൃത വർഗക്കാരാണെന്നേ പറയൂ. സദാ മൊബൈലിൽ, കഥയുമില്ല കവിതയുമില്ല, നാലണയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടാ.
1: മുത്തച്ഛാ, അത്രയ്ക്കങ്ങ് വേണോ?
3: എങ്കിൽ നീ മാധവിക്കുട്ടിയുടെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പറയേ.
1: അതിപ്പോ വല്ല ഇംഗ്ലീഷ് എഴുത്തുകാരെ കുറിച്ച് ചോദിക്കേ, ഞാൻ പറയാം.
2: എന്നാൽ നീ മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കൃതികളെ കുറിച്ച് പറയേ.
1: അവരതിന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ?
2: നോക്കു കൊച്ചിനിയ, കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. എന്റെ പൊന്നോ, എന്തായി കേൾക്കുന്നേ?
3: ലക്ഷ്മി മോളെ, കമലാദാസ് എന്ന പേരിൽ അവരെഴുതിയ കവിതകൾ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചിട്ടുണ്ട്. അസാധ്യമായ കവിതകളാണവ.
2: എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി മോളെ, പ്ലീസ്.
3: ദ ഹൗസ് ഹാസ് ഫോളൻ, ദ വിൻഡോസ് ബ്ലൈൻഡ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ലവ് എ ഫെയ്ഡിംഗ് ഫൈൻഡ്, സ്നേക്സ് എമംഗ് ബുക്സ്, എ ചില്ലിംഗ് എയർ, ഐ ഗ്യാദർ ഡാർക്ക്നെസ്, എ ഹേർട്സ് ഡിസ്പയർ. വീട് വീണിരിക്കുന്നു, അന്ധമായ ജനലുകൾ, എൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം, മാഞ്ഞു പോകുന്ന ഒരു കണ്ടത്തിലായിരിക്കുന്നു. പുസ്തകങ്ങൾക്കിടയിൽ പാമ്പുകൾ, ഒരു തണുപ്പുള്ള കാറ്റ്. ഞാനിപ്പോൾ ഇരുട്ടു ശേഖരിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നിരാശ.
1: ഇത് ആരുടെ വരികളാ? മാധവിക്കുട്ടിയുടെയാണോ?
2: അതെ ലക്ഷ്മി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മൊഴിമുത്തുകളാണ് കമലാദാസിന്റെ കവിതകൾ.
1: അയ്യോ, വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വരികൾ. എനിക്ക് ഇന്ന് തന്നെ ഇത് വായിക്കണം. മുത്തച്ഛ, ആ പുസ്തകം മുത്തച്ഛന്റെ കയ്യിലുണ്ടോ?
3: കൊള്ളാം, കയ്യിലുണ്ടോന്നോ? അവർ ഒപ്പിട്ട് കൊടുത്ത പുസ്തകം ഭരത്തിന്റെ കയ്യിലുണ്ട്.
1: വിശ്വസിക്കാൻ വയ്യ, ഇത്രയും വലിയ എഴുത്തുകാരിയുടെ ഒപ്പുള്ള പുസ്തകമോ?
3: ഞാൻ പറയാറില്ലേ ലക്ഷ്മി, നിന്റെ മുത്തച്ഛൻ വേറെ ലെവലാണ്.
2: ഇതാ ലക്ഷ്മി, ദ ഓൾഡ് പ്ലേ ഹൗസ്. നീ ഇത് വായിക്ക്.
1: വാവ്, എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെ ഭരത്തിന് സ്വന്തം മാധവിക്കുട്ടി. മുത്തച്ഛ, നിങ്ങളൊരു സംഭവം തന്നെ.
2: നീ അത് വായിക്ക്.
1: അവരുടെ എഴുത്തുകളെ കുറിച്ച് ഇനി ഞാൻ പഠിക്കും. അവരുടെ ഓരോ കഥകളിലും ജീവിതമുണ്ട്. ഇത് വെറും ഒരു പ്രോജക്റ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ്. മുത്തച്ഛനും കൊച്ചിനേൻ മാമനും കാരണമാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. നന്ദിയുണ്ടേ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. അരങ്ങിൽ ഭരത് ശ്രീലാൽ വി എസ്, ലക്ഷ്മി ലോപമുദ്ര, കൊച്ചനിയൻ വിഷ്ണുമോഹൻ, റേഡിയോ അവതാരകൻ നന്ദകുമാർ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ.
1: പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിൽ പ്രണയം പ്രകൃതിയുമായും അനുഷ്ഠാനങ്ങളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മനോഹരമായ ആവിഷ്കാരമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിലെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന ഗാനം. വളരെ ലളിതമായ ഒരു ബിംബത്തിലൂടെ പ്രണയിനെ ഒരുങ്ങേണ്ടതിന്റെയും കാലം തങ്ങൾക്കായി കാത്തിരിക്കുന്നതിന്റെയും കവിഭാവന ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗാനത്തിലെ പ്രതീകാത്മകത, പ്രണയത്തിന്റെ ഒരുക്കം, കാലത്തെക്കുറിച്ചുള്ള ദർശനം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിരൂപണം ഇനി പറയുന്നു. ഗാനത്തിന്റെ പ്രധാന ആകർഷണം അനുരാഗം പ്രകടിപ്പിക്കാൻ കവി ഉപയോഗിക്കുന്ന ലളിതമായ ഉപമയാണ്. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവേ, അങ്കചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. അമ്പലപ്പറമ്പിലെ ചെമ്പരത്തിപ്പൂവ് എന്ന ബിംബത്തെയാണ് കവി ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ചെമ്പരത്തിക്ക് ഭക്തിപരമായ പ്രാധാന്യവും ചുവപ്പ് നിറത്തിന് പ്രണയപരവുമുണ്ട്. കാമുകന്റെ അഭ്യർത്ഥന പ്രണയിനി പ്രണയത്തിന്റെ അങ്കചമയത്തിന് അണിയാൻ സിന്ദൂരം നൽകാനാണ്. ഇവിടെ പ്രണയമെന്നത് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ആഘോഷപരമായ ഒരു നാടകമോ ആണ്. ആ യാത്രയ്ക്ക് പ്രണയിനിക്ക് സിന്ദൂരം, അതായത് വിവാഹത്തിന്റെ

0: ആലപിച്ചുകൊണ്ടാണ്. ഹംസങ്ങൾ ശുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ്. പ്രണയത്തിന്റെ പുതിയ തുടക്കത്തെ ഈ ഗാനം സൂചിപ്പിക്കുന്നു. ഗാനത്തിന്റെ രണ്ടാം ഭാഗം ശുഭകരമായ ഉത്സവങ്ങളെയും പ്രതീക്ഷകളെയും പ്രണയവുമായി ബന്ധിപ്പിക്കുന്നു. വിഷുസംക്രാന്തി വിളക്കുകൾ കൊളുത്താൻ ഉഷസ് എഴുന്നേൽക്കും നേരം, വരികില്ലേ കോർത്തു തരികില്ലേ പുതിയ രാഗമാല്യം. വിഷു, സംക്രാന്തി തുടങ്ങിയ ഉത്സവങ്ങൾ ആഘോഷത്തിന്റെയും ശുഭാരംഭത്തിന്റെയും സൂചനകളാണ്. ഈ ഉത്സവങ്ങൾക്ക് വിളക്കുകൾ കൊളുത്താൻ ഉഷസ് എഴുന്നേൽക്കുന്നത് പോലെ പ്രണയത്തിന്റെ പുലരിയും തുടങ്ങുകയാണ്. നായികയോട് കവി ചോദിക്കുന്നത്, ഈ ശുഭമുഹൂർത്തത്തിൽ പുതിയ രാഗമാല്യം, രാഗം അഥവാ പ്രണയം കോർത്ത പൂമാല, അത് തനിക്ക് വേണ്ടി കോർത്തു തരില്ലേ എന്നാണ്. ആ മാല്യമാണ് പ്രണയത്തിന്റെ പൂർണമായ അംഗീകാരം. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന ഗാനം ഗ്രാമീണതയുടെയും അനുഷ്ഠാനത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രണയം ഒരു ആഘോഷമായി മാറുന്നതിനെ ചിത്രീകരിക്കുന്നു. ചെമ്പരത്തിപ്പൂവ്, ഉദയാസ്തമന രഥം, വിഷുവിളക്കുകൾ, രാഗമാല്യം എന്നീ ബിംബങ്ങൾ ഗാനത്തിന് കവിതയുടെ ആഴം നൽകുന്നു. പ്രണയത്തിനു വേണ്ടി പ്രകൃതിയും കാലവും പോലും കാത്തു നിൽക്കുന്നു എന്ന കവിഭാവന മനുഷ്യന്റെ പ്രണയത്തിന് ഒരു ദിവ്യമായ പരിവേഷം നൽകുന്നു. ലളിതമായ ചോദ്യങ്ങളിലൂടെയും ദാർശനികമായ ഉപമകളിലൂടെയും ഈ ഗാനം അനുരാഗത്തിന്റെ ഒരുക്കങ്ങളെയും അത് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യത്തെയും മനോഹരമായി ആവിഷ്കരിക്കുന്നു.
1: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

പെണ്ണെഴുത്തിൽ ഇന്ന് കണ്ണടച്ചാൽ കേൾക്കാം ആ മഴത്താളങ്ങൾ. വി എസ് അജിത എഴുതിയ മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ ഇന്ദുലേഖ ആർ എഴുതിയ കുറിപ്പ്. ഒരു കത്ത് നീ എനിക്ക് എഴുതണേ, അത് മറ്റാരും കാണാതെ മഴയുടെ കയ്യിൽ കൊടുത്തയക്കണേ. വിഷാദമധുരമായ ജീവിത ദർശനങ്ങളിൽ ഊന്നി നിഷ്കളങ്കതയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന കവിതകൾ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നവയാണ്. പരിശുദ്ധമായ സ്നേഹം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന കവിതാ സമാഹാരത്തിലൂടെ കവി ചെയ്യുന്നത്. കാലത്തിന്റെ വിളി കേട്ട് കവിതയുടെ ലോകത്തിലേക്ക് നമ്മളും ഇറങ്ങി നടക്കുന്നു. അജിത വി എസ് എഴുതിയ മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന കവിതാ സമാഹാരത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരേ കവിത രണ്ടാമതും വായിക്കേണ്ടി വരുന്നു എന്നതാണ്. അതായത് ആദ്യ വായനയിൽ എനിക്കുണ്ടായ അനുഭവം നഷ്ടമാവുകയും പകരം പുതിയൊരു അനുഭൂതി കുടിയേറുകയും ചെയ്യും. ലോകത്തിൽ നിന്ന് വാക്കിലേക്കും വാക്കുകളിൽ നിന്ന് ആശയങ്ങളിലേക്കും കവിത നമ്മളെ നയിക്കുന്നു. ഈ പുസ്തകത്തിലെ പല കവിതകളും അഗാധമായ തീവ്ര വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഉദാഹരണമായി വീടൊരു യാത്ര പോകുന്നു, പറയരുതേ, അവസാനത്തെ ഇല തുടങ്ങിയവ. സമകാലിക ജീവിതത്തിലെ സങ്കീർണതകളിൽ എവിടെയോ വെച്ച് നമുക്ക് സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ സ്വത്വം തേടിയുള്ള യാത്രയിലെ മനസ്സിന്റെ വിങ്ങലാണ് വീടൊരു യാത്ര പോകുന്നു എന്ന കവിത. സ്നേഹം, പ്രണയം, വിരഹം, ഏകാന്തത, നിഗൂഢത തുടങ്ങിയ വികാരങ്ങളെ ആത്മദർശനങ്ങളിലൂടെ സ്വാംശീകരിച്ചെടുത്ത് ഭാവങ്ങളുടെ ആന്തരിക തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ കവിതകളിൽ നമ്മൾ പലതവണ നനയുന്നു. ദുരിതങ്ങളെയും യാതനകളെയും ഊർജമാക്കി അവയ്ക്ക് സഫലമായ ആവിഷ്കാരം നൽകുകയാണ് അവസാനത്തെ ഇല എന്ന കവിതയിലൂടെ കവി ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മരണത്തിന്റെ ഗന്ധം കാണാം, എന്നാൽ ചിലയിടങ്ങളിൽ സ്നേഹത്തിന്റെ പരിമളം നമ്മെ ത്രസിപ്പിക്കും. ദുഃഖവും പ്രതിഷേധവും പ്രതിരോധവും തെളിയുന്ന വരികളിൽ നിന്നും പ്രണയം വെളിച്ചമായി പരിണമിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ തുടർ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് കവിതകൾ. ജീവിതത്തെപ്പറ്റി വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് കവി തുടർ വായനയിലൂടെ നമുക്ക് തരുന്നു. മനുഷ്യന്റെ ശ്രേയസ്സിനപ്പുറത്തേക്കുള്ള ചിന്തയ്ക്കോ പരിതസ്ഥിതികൾക്കോ വിഘ്നം സൃഷ്ടിക്കാൻ കഴിയാത്ത ഏതോ ഉണ്മ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് യാത്ര പോകുന്നു എന്ന കവിത രണ്ടു തരം കാഴ്ചകളിലേക്കാണ് കണ്ണെറിയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒന്ന് ഉള്ളിലേക്കും മറ്റൊന്ന് പുറത്തേക്കും. ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം അഥവാ മനുഷ്യന്റെ അളവറ്റ ആകുലത നമ്മളെക്കുറിച്ച് തന്നെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. വ്യക്തിയുടെയും സമൂഹത്തിന്റേതുമായ ഈ ചേതനയ്ക്കപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ സമഗ്രമായ ജീവിത പ്രക്രിയയ്ക്ക് വ്യത്യസ്തമായ മാനം

നൽകാനാവൂ. പാരമ്പര്യത്തിന്റെ ഉറവയിൽ നിന്നും ഉദ്ഭവിച്ച് പുതിയ കൈവഴികൾ തേടി വ്യത്യസ്ത ഭാവങ്ങളുടെ നീർച്ചാലുകൾ പങ്കിട്ട് വലിയൊരു നദിയായി വികസിച്ച് ഒടുവിൽ സംശുദ്ധ ഹിമകണമായി തീരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ആ നനവ് തൊട്ട് വീണ്ടും അനുഭവിക്കുന്നു. മഴ നനഞ്ഞെത്തുന്ന വാക്കുകളിലൂടെ മനസ്സിലടങ്ങിയ ദുഃഖങ്ങൾ അത്രയും പെയ്തിറങ്ങുന്ന മഴ, ഞാൻ മഴ എന്ന കവിതയിൽ എന്നിലെ നീയോ നീയാം ഞാനോ മഴയായി പെയ്തു എന്ന വരികളിൽ മനസ്സിലുള്ള സർവ ദുഃഖങ്ങളും ആവാഹിച്ചിട്ടെന്ന പോലെ ഇരുണ്ടു മൂടിയ മാനം, ഒടുവിൽ പ്രതീക്ഷ നൽകുന്ന കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആർത്തലച്ച് പെയ്യുന്ന മഴ, മഴ നനഞ്ഞെത്തുന്ന വാക്ക് ഇവിടെ ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും കൂട്ടുകാരിയായി കവിക്കൊപ്പം ഉന്മാദ നൃത്തം ചവിട്ടുന്നു. വായനക്കാരിലേക്ക്, കവിതകളുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് കവിത പെയ്തിറങ്ങുന്നു. ഇനിയുമേറെ നനയാനുണ്ട് ഈ കവിതകൾക്കൊപ്പം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: 2010 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദിനായിരുന്നു. സദ്ഗമയ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ജയചന്ദ്രന്റെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

2010 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനായിരുന്നു. കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ONV ആയിരുന്നു. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

2010 മികച്ച ഗായകൻ ഹരിഹരനും മികച്ച ഗായിക രാജലക്ഷ്മിയുമായിരുന്നു. ജനകൻ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു രാജലക്ഷ്മിക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് എം ജയചന്ദ്രൻ. ഒളിച്ചിരുന്നേ എന്ന പാട്ട് കേൾക്കാം.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏത് വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാവുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: ചെറുധാന്യങ്ങൾ എങ്ങനെ ദൈനംദിന ഭക്ഷണത്തിൽ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. ചെറുധാന്യങ്ങൾ മാത്രം കഴിക്കണമെന്ന അർത്ഥം ഈ പറയുന്നതിനില്ല. എന്നാൽ നമുക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അരിക്ക് പകരം മില്ലറ്റ് ഉപയോഗിക്കുക. അതും ഏതെങ്കിലും ഒരു നേരം. ദോശപ്രിയരാണ് നമ്മൾ. അരിയും ഉഴുന്നും ചേർത്താണല്ലോ ദോശമാവ് ഉണ്ടാക്കുന്നത്. അതിലൊരല്പം മാറ്റം വരുത്തി 1.5 തിനയും അരിമിശ്രിതവും ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകരമായ പുലാവ് എന്നാണെങ്കിൽ അരിക്ക് പകരം ധാരാളം പച്ചക്കറികളും തിനയും ഉപയോഗിക്കുക. ഈന്തപ്പന പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിച്ച് മില്ലറ്റ് പായസമുണ്ടാക്കുക. ഓട്സിന് പകരം മില്ലറ്റ് പരീക്ഷിക്കുക. ഉണക്കമുന്തിരി, ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്നിവ ഉപയോഗിച്ച് വേവിക്കുക. വേവിച്ച ബീൻസ് അല്ലെങ്കിൽ കടലയുമായി യോജിപ്പിച്ച് വെജിറ്റേറിയൻ ബർഗറുകൾ ഉണ്ടാക്കാവുന്നതാണ്.
1: അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
2: ജം എന്നാൽ ഗസറ്റഡ് എൽഡേഴ്സ് മീറ്റ് എന്നാണ് അർത്ഥം. ഒരു കാലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുകയും അനന്തരം ഗസറ്റഡ് തസ്തികയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തവരുടെ കുടുംബ കൂട്ടായ്മയാണിത്. നാളിതുവരെ ഇരുന്ന് പണിയെടുത്തിരുന്നവർ നടന്ന് ലോകം കാണുന്ന തീരുമാനത്തിലെത്തിയതിൻ്റെ ഫലമാണ് ഈ യാത്രകൾ. ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന പാഠം പഠിച്ചത് സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. ബാംഗ്ലൂരിൽ ഒരു എയർ ഷോ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നടക്കട്ടെ, അതിന് നമുക്കെന്താ എന്ന ചോദ്യം ആദ്യമായി മനസ്സിൽ വന്നു. പക്ഷേ നമ്മുടെ തലക്കിട്ട് അടികിട്ടിയ പോലാണ് ഇത് പരിണമിച്ചത്. 16-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും പോർട്ട് ബ്ലെയറിലേക്കും എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എയർ ഷോയ്ക്കായി എയർപോർട്ട് അടച്ചിട്ടതു മൂലം ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു. അപ്പോൾ ഒരു എയർ ഷോ നടന്നാൽ അത് ജെമ്മിനെയും ബാധിക്കും എന്ന തിരിച്ചറിവ് ആദ്യമായി ഉണ്ടായത് അങ്ങനെയാണ്. ഉടൻ തന്നെ 2-ാം പദ്ധതിക്ക് രൂപം നൽകി. തിരുവനന്തപുരത്ത് നിന്നും നേരെ മുംബൈയിലേക്ക്, മുംബൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക്. അതുകൊണ്ട് സംഭവിച്ചതോ? 6 മണിക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതിയായിരുന്നു എന്നത് രാവിലെ 3 മണിക്ക് എയർപോർട്ടിലെത്തണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. ജമ്മുകാരാണെങ്കിലോ 3 മണിക്ക് എത്താൻ പറഞ്ഞാൽ 2:30 ജെനിസുകളാണ്. ജമ്മിൻ്റെ ധീര പോരാളികൾ ഒരു കാലഘട്ടത്തിൽ പോരാട്ടം കൊണ്ട് നാടിനെ നടുക്കുവാൻ കൈമുതലാക്കിയ ഈ കൃത്യനിഷ്ഠ ഇന്നും യാതൊരു കുറവുമില്ലാതെ കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. അങ്ങനെ എല്ലാ ആളുകളും 2:30 തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. എല്ലാവരും കൂടി ആഘോഷപൂർവ്വം ഫ്ലൈറ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ഇതിനിടയിൽ പോക്കറ്റിലിട്ടിരുന്ന കണ്ണട നഷ്ടപ്പെട്ട രാമചന്ദ്രൻ അർദ്ധാന്തനായി ഒന്ന് കുനിഞ്ഞ് നമ്മോടൊപ്പം കൂടി. ഒരു മനസമാധാനത്തിനായി ഭാര്യ പാവനാമാളത്തിന് 2 വഴക്കും സൗജന്യമായി നൽകി. അതോടെ കണ്ണട കളഞ്ഞതിൻ്റെ വിഷമം ഒരടി മാറി ഓച്ഛാനിച്ച് നിന്നു. കയ്യിലിരുപ്പ് ചിരിയോഗയാണെങ്കിലും പലപ്പോഴും ചിരിക്കാതെ ചൂടാകുന്ന ശശിയണ്ണൻ എന്തിനും ഏതിനും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുള്ള ആളാണ്. സംഘടനയുടെ നേതൃസ്ഥാനത്ത് കുറേക്കാലം ചെങ്കാലെടുത്താൽ ആരും ഇങ്ങനെയാകും. അത് താൻ മാത്രം പാലിച്ചാൽ പോരെന്നും എല്ലാവർക്കും ഇത് ബാധകമാണെന്നുമുള്ള വാശിയിൽ എല്ലാവരെയും ഓടിച്ചിട്ട് പിടിച്ച് കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിരുത്തുന്നതിൽ ശശിയണ്ണൻ ശ്രദ്ധ ചെലുത്തി. ആര് നോക്കിയാലും ഒരിക്കലും കാണാത്ത ദിലീപാണെങ്കിലോ കാണാമറയത്ത് മാത്രമേ എപ്പോഴും നിൽക്കുകയുള്ളൂ. അവസാനം നിർണായക സമയത്ത് പ്രത്യക്ഷപ്പെടുക എന്നത് ദിലീപിൻ്റെ ഒരു പ്രത്യേകതയാണ്. അമിട്ടുകുറ്റിയിൽ മരുന്ന് നിറച്ച പോലാണ് ദിലീപിൻ്റെ കൗണ്ടറുകൾ. അതെപ്പോൾ വേണമെങ്കിലും പോട്ടാം. അതുപോലെ അവസാനമായി വരുന്ന മറ്റൊരാളുണ്ട്. അത് നമ്മുടെ GST വകുപ്പിൻ്റെ പ്രകാശാണ്. GST എപ്പോഴും അങ്ങനെയാണല്ലോ, ഏത് സാധനം വാങ്ങിയാലും പിന്നാലെയാണ് GST വരുന്നത്. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ കളഞ്ഞുപോയ ഉറക്കത്തെ തിരിച്ചു പിടിച്ച പലരും മുംബൈ ഫ്ലൈറ്റിൽ പകരം വീട്ടുകയായിരുന്നു. ഫ്ലൈറ്റിൻ്റെ ശബ്ദത്തെ തകർത്തെറിയുന്ന കൂർക്കം വരികളും വദന വഴികളിലൂടെ സ്രവപ്രസരണവുമൊക്കെയായി തലകുമ്പിട്ട് അബോധാവസ്ഥയെ സ്വയം പുലുകി ഏവരും ആനന്ദിച്ചു. ദീർഘമായ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ ഉറങ്ങിയേ ഇല്ലെന്ന ഭാവത്തിൽ ചിലരങ്ങനെയാണ്, ഉറങ്ങിയെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. മുംബൈയിൽ ലാൻഡ് ചെയ്തു. ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വളരെ നിർണായകമായ ആ സത്യം വെളിപ്പെട്ടത്. നാം നിൽക്കുന്നിടത്തല്ല കണക്ഷൻ ഫ്ലൈറ്റ്. അവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ടെർമിനലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കുഴപ്പമില്ല, അവിടെ തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും സൗജന്യമായി പോകാമെന്നുമുള്ള നിർദ്ദേശം കൂടി കേട്ടതോടുകൂടി സൗജന്യത്തിൻ്റെ മാധുര്യം നുകരുന്നതിലേക്ക് ഞങ്ങൾ വാശിയോടുകൂടി അടുത്ത ടെർമിനൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അസൗകര്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏതൊരു എയർപോർട്ടിനെയും തോൽപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു മുംബൈയിലെ ഡൊമസ്റ്റിക് എയർപോർട്ട്. എന്തിലും ഏതിനും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന തീവ്രമായ ഒരു പാഠം സർവീസിലിരുന്ന് പഠിച്ചവർ എന്ന നിലയിൽ അതിനെയും തരണം ചെയ്തുകൊണ്ട് നമ്മൾ സധൈര്യം പ്രഭാതകർമ്മങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കാർഡ് ഉപയോഗിച്ച് സൗജന്യമായി ഭക്ഷണം കഴിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി. അപ്പോഴാണ് എല്ലാ കാർഡുകളെയും തിരസ്കരിച്ചുകൊണ്ട് സഖാവ് എഡിസന്റെ കാർഡിന് മാത്രം അനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. സഖാവിനെ എല്ലാവരും കൂടി തള്ളി അകത്തേക്ക് കയറ്റുകയും ബാക്കിയുള്ളവർ കരുതൽ ശേഖരമായി കരുതിയിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുറത്തെടുക്കുകയും ചെയ്തു. സമ്പുഷ്ടമായ വിഭവങ്ങൾ ഒത്തിണങ്ങിയപ്പോൾ ഏവരുടെയും ഫാസ്റ്റ് ബ്രേക്കായി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സാവധാനം ഇരിക്കുമ്പോൾ അതാ പോർട്ട് ബ്ലെയർ വിമാനത്തിൻ്റെ അനൗൺസ്മെൻറ്റ്. കൈസഞ്ചികളുമായി അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ നിന്നും പോർട്ട് ബ്ലെയർ എന്ന ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. വികാസ് ഭവൻ ബസ് സ്റ്റാൻഡ് പോലെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് പോർട്ട് ബ്ലെയർ എയർപോർട്ട്. നാവികസേനയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെങ്കിലും അവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കയറാനും ഇറങ്ങാനും ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനും എല്ലാം ഒരേ കൗണ്ടറുകൾ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മെ സ്വീകരിക്കുന്നതിന് ടൂർ ഓപ്പറേറ്റർ അനിൽ ഏർപ്പെടുത്തിയ ശ്രീകൃഷ്ണ ട്രാവൽസിൻ്റെ കൃഷ്ണൻ പുറത്തുള്ളതായി വിവരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ കൃഷ്ണാവതാരത്തിനടുത്തേക്ക് വന്നു. പെട്ടികളെല്ലാം വണ്ടിയിൽ കയറ്റി വളരെ സന്തോഷപൂർവ്വം ഡോളിഗഞ്ചിലെ ബ്ലൂ മെർലിൻ എന്ന ഹോട്ടലിലെത്തി. 14 സംഘത്തിന് 7 മുറികൾ ഉടൻ തന്നെ ലഭിക്കുകയും അതിലേക്ക് എല്ലാവരും ചേക്കേറുകയും ചെയ്തു. അപ്പോഴേക്കും സമയം 3 മണിയോടടുത്തിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ കാര്യം പഠിക്കുവാനായത്. നമ്മുടെ സ്വരാജ് ദ്വീപ് എന്ന പോർട്ട് ബ്ലെയറിൽ ആഹാരത്തിനും ഒരു പട്ടാള ചിട്ടയുണ്ട്. പോർട്ട് ബ്ലെയറിലെ ആഹാരക്രമം എന്നത് രാവിലെ 7:30 ആരംഭിക്കുകയും 11 മണിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. അതിനെ പട്ടിണി മരവിപ്പിക്കൽ എന്നോ പ്രഭാത ഭക്ഷണമെന്നോ നാമകരണം ചെയ്താൽ ശിക്ഷിക്കില്ല. ഉച്ചയ്ക്കുള്ള ഇരപിടിക്കൽ 12:30 ആരംഭിക്കുകയും 3 മണിയോടുകൂടി അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണ് അവിടുത്തെ രീതി. പിന്നെ രാത്രി 7:30 മാത്രമാണ് ആഹാരവുമായി ബന്ധപ്പെട്ട കടകൾ ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതൊരു പുതിയ അറിവായിരുന്നു. എന്നും എപ്പോഴും കയറി ഇറങ്ങി കഴിച്ച് ശീലിച്ചതിനാൽ ഞങ്ങൾക്കിത് അത്ര രസിച്ചില്ല. സ്പെഷ്യൽ ഓർഡർ ഇറക്കി പരിചയമുള്ളവരാണ് ഇതിലുള്ള പലരും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കായി പ്രത്യേകം ആഹാരം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ സ്പെഷ്യൽ ഓർഡർ അവിടെ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വയറിന് സമാധാനം പകരുന്ന തരത്തിൽ ഭക്ഷണം ക്രമീകരിച്ച് ഫയൽ നടപടികൾ എൽഡിസായി അവസാനിപ്പിച്ചു. ഒരു തപാൽ കയ്യിൽ കിട്ടിയാൽ 5 ദിവസത്തിനകം തീരുമാനമെടുത്താൽ മതി എന്ന പാഠം പഠിച്ചവരാണെങ്കിലും ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ 5 മിനിറ്റ് പോലും താമസിപ്പിക്കുവാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് കൃത്യമായി വിരട്ടിയും അതുപോലെ തന്നെ അവരോട് പ്രത്യേകം ചട്ടം കിട്ടിയും ആഹാരം കൃത്യസമയത്ത് തന്നെ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി. അനന്തരം ഉണ്ടാൽ ക്ഷീണം ജമ്മിനുമെന്ന അലിഖിത നിയമപ്രകാരം ഞങ്ങൾ വിശ്രമത്തിലേക്ക് കടന്നു. വരുന്നത് വയസ്സന്മാരാണെന്ന് കരുതിയാണോ എന്നറിയില്ല, അനിൽ അന്നത്തേക്ക് പ്രത്യേക പരിപാടികളൊന്നും തന്നെ ചിട്ടപ്പെടുത്തിയിരുന്നില്ല. അവരൊക്കെ ഒന്ന് വിശ്രമിക്കട്ടെ എന്നാകാം അനിൽ കരുതിയത്. പക്ഷേ എവിടെ വിശ്രമം? പോരാട്ടവേളകളിൽ വിശ്രമമില്ലെന്ന മന്ത്രം ഉരുവിട്ട് പഠിച്ചവരല്ലേ? ചെറുപ്പക്കാരെ വെല്ലുന്ന വീര്യവും മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ശൗര്യവും എല്ലാം ഉള്ളിൽ ഒതുക്കി വച്ചിരുന്ന എല്ലാവരും തങ്ങളുടെ ആത്മവീര്യം പുറത്തെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങുകയും പോർട്ട് ബ്ലെയറിൻ്റെ സൗന്ദര്യത്തെ തങ്ങളിലേക്ക് ആവാഹിക്കുന്ന തരത്തിൽ തെരുവിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ മലയാളിയുടെ കടകൾ കണ്ടുപിടിക്കുക മാത്രമല്ല, ഞങ്ങളുടെ ഹോട്ടലിന് എതിർവശമുള്ള ബെസ്റ്റ് ബേക്കറി ഒരു മലയാളിയുടേതാണെന്ന പുതിയ അറിവ് അവിടെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പോർട്ട് ബ്ലെയറിലെ ടൂർ കോർഡിനേറ്റർ കൃഷ്ണ എന്ന ശ്രീകൃഷ്ണ ട്രാവൽസുകാരൻ അങ്ങനെ ശ്രീകൃഷ്ണ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അടുത്ത അത്ഭുതത്തിൻ്റെ വെടിമരുന്ന് കത്തിച്ചുകൊണ്ടാണ്. അടുത്ത ദിവസം രാവിലെ 3 മണിക്ക് തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. പുലർകാലേപ്പാടി കുഴലുതി എന്നത് മനഃപ്പാഠമായതിനാൽ അതിനും തയ്യാറായി അംഗങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഫോറസ്റ്റിലൂടെ മാത്രമേ നമുക്ക് ലൈം സ്റ്റോണിലേക്ക് പോകുവാൻ സാധ്യമാവുകയുള്ളൂ. 3 മണിക്ക് തിരിക്കുന്നത് അവിടെ ലൈനിൽ ആദ്യം ചെന്ന് നിൽക്കാനാണ്. 5:30 കഴിഞ്ഞാലേ ഗേറ്റ് തുറക്കുകയുള്ളൂ. പക്ഷേ 5:30 ഗേറ്റ് തുറക്കുന്നത് വരെ നമ്മൾ താമസിച്ചു പോയാൽ 4-5 കിലോമീറ്റർ പുറകിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും യാത്ര താമസിക്കുമെന്നും ഉള്ള സത്യം മനസ്സിലാക്കി. തലേ ദിവസം യാത്രയ്ക്ക് വേണ്ടി 3 മണിക്ക് എയർപോർട്ടിലെത്തുവാൻ, 1 മണിക്ക് ഉറക്കമെഴുന്നേറ്റ് 2 മണിക്ക് യാത്ര ചെയ്ത് 3 മണിക്ക് എയർപോർട്ടിൽ എത്തത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരുന്നവർ വീണ്ടും പിറ്റേ ദിവസം 3 മണിക്ക് യാത്ര ചെയ്യണമെങ്കിൽ 2 മണിക്കെങ്കിലും ഉറക്കമെഴുന്നേൽക്കണമെന്നുള്ള ഭീകരത മനസ്സിനെ ബാധിച്ചു. പക്ഷേ അതൊന്നും ഈ അനുഭവ സമ്പത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലല്ലോ. എല്ലാവരും വളരെ സന്തോഷവാന്മാരായി 2:30 ആയപ്പോൾ ലോബിയിൽ റെഡി. അതാണ് ജമ്മിനെ ജമ്മാക്കുന്ന പ്രത്യേകത. പറയുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഹാജരായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓഫീസിൽ കൃത്യസമയത്ത് എത്താത്തവർ പോലും കൃത്യമായ 1/2 മണിക്കൂർ നേരത്തെ ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ജാർവാസിനെ കുറിച്ച് നാളിതുവരെ കേട്ടതും കേട്ടതിനപ്പുറവും നമ്മൾ സ്വയം സൃഷ്ടിച്ചതുമായ നിരവധി അത്ഭുത കഥകളുമായാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയത്. ജമ്മിനെ ഭയന്നാണോ എന്നറിയില്ല, ജാർവാസുകളിൽ ഒരാൾ പോലും വെളിയിലേക്ക് വന്നില്ല. ഇൻസബോർഡിനേഷൻ്റെ പേരിൽ നിരവധി ഇൻക്രിമെൻറ്റുകൾ ബാർ ചെയ്ത പേനകൾ മഷി വരണ്ട് പോക്കറ്റിൽ തന്നെ കിടന്നു. ജാർവാസിനെന്ത റൂൾ 33. ബാരാട്ടാങ്ങിലേക്കുള്ള ജംഗാർ യാത്ര ഹൃദ്യവും അത്ഭുതകരവും തന്നെയായിരുന്നു. ജംഗാറിലൂടെ ബോട്ടിനടുത്തേക്ക് എത്തുകയും ബോട്ടിൽ കയറി ലൈം സ്റ്റോൺ കേവിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു. കണ്ടൽ കാടുകൾക്കിടയിലെ കുണ്ടൻ ഇടവഴികളിലൂടെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റിയും മുള്ളുമുരടും മൂർഖൻ പാമ്പും ഒക്കെ തരണം ചെയ്ത് ജാത നേരെ കേവിനുള്ളിൽ കയറി.
0: ഈ യാത്ര എനിക്കിഷ്ടം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിതിർമല.
1: ഈ യാത്ര എനിക്കിഷ്ടം അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അർത്ഥമില്ലാതെ എന്തൊക്കെയോ ചെയ്തു. ചെയ്തികൊണ്ട് തനിക്കോ കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ആവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്യബോധം വേണം. എന്ത് ചെയ്യുമ്പോഴും അതെന്തിനാണെന്ന ചിന്തയുണ്ടാവണം. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: സമ്മർദ്ദത്തെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത് അമിഗ്ഡല, പ്രീഫോണ്ടൽ കോർട്ടെക്സ് എന്നിവയെക്കുറിച്ചാണ്. വൈകാരിക പ്രതികരണങ്ങളുടെയും യുക്തിയുടെയും കേന്ദ്രങ്ങളാണിവ. എന്നാൽ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അതിശയകരമായ

0: എന്നതിനെയും ഇത് രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളുടെ സമയക്രമത്തെ അഥവാ ഇമോഷണൽ ടൈമിങ്ങിനെ സെറിബെല്ലം സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എത്ര വേഗത്തിൽ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ എത്ര വേഗത്തിൽ സങ്കടത്തിൽ നിന്ന് കരകയറുന്നു എന്നതിലെല്ലാം സെറിബെല്ലത്തിന് പങ്കുണ്ട്. സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ആ പ്രതികരണത്തിന്റെ തീവ്രതയെ സെറിബെല്ലം രൂപപ്പെടുത്തുന്നു. ചിലർക്ക് ചെറിയൊരു കാര്യത്തിൽ പോലും അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? സെറിബെല്ലം ഈ വൈകാരിക സിഗ്നലുകളെ എത്രത്തോളം ഫിൽട്ടർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഗവേഷണത്തിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം ഇതാണ്. സെറിബെല്ലം നിങ്ങളുടെ ശാരീരികമായ ചലനങ്ങളെ എങ്ങനെയാണോ പ്രവചിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു പന്ത് പിടിക്കാൻ കൈ എത്ര ദൂരേക്ക് നീട്ടണം, അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെയും പ്രവചിക്കുന്നു. ഈ പ്രവചന സംവിധാനം അമിതമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ താളം തെറ്റുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങൾ യാന്ത്രികവും അമിതവും ശാന്തമാക്കാൻ അസാധ്യമായതുമായി മാറാൻ സാധ്യതയുണ്ട്. സമ്മർദ്ദം യാന്ത്രികമാകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നതിനു മുൻപ് തന്നെ സെറിബെല്ലം ആ വൈകാരിക പ്രതികരണം പ്രവചിക്കുകയും അതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് എന്റെ സമ്മർദ്ദ പ്രതികരണങ്ങൾ വളരെ വേഗത്തിൽ എന്റെ നിയന്ത്രണത്തിന് അതീതമായി സംഭവിക്കുന്നു എന്ന് തോന്നുന്നത്. ഈ ഓട്ടോമാറ്റിക് പ്രതികരണങ്ങൾക്ക് പിന്നിൽ താളം തെറ്റിയ സെറിബെല്ലം സർക്യൂട്ടുകൾക്ക് പങ്കുണ്ടാകാം. ശാരീരിക ചലനങ്ങൾ പോലെ നമ്മുടെ വൈകാരിക പ്രതികരണങ്ങളും സെറിബെല്ലത്തിൽ ഒരുതരം ശീലമായി സംഭരിക്കപ്പെടാം. ഇത് കാരണമാണ് മുൻപ് സ്ട്രെസ് നൽകിയിരുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ബോധപൂർവമല്ലാത്ത പ്രതികരണം ഉണ്ടാകുന്നത്. ഈ പുതിയ ഗവേഷണം നൽകുന്ന പ്രയോജനകരമായ ഉൾക്കാഴ്ച ഈ മറഞ്ഞിരിക്കുന്ന സർക്യൂട്ടുകളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കുമെന്നതാണ്. സെറിബെല്ലം ബാലൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ബോധപൂർവമായ ശ്വാസമെടുക്കൽ വ്യായാമങ്ങൾ, യോഗ അല്ലെങ്കിൽ ശരീരത്തിന്റെ തുലനം ആവശ്യമുള്ള ലളിതമായ ചലനങ്ങൾ എന്നിവ പരിശീലിക്കുന്നത് സെറിബെല്ലത്തെ ശാന്തമാക്കാൻ സഹായിച്ചേക്കാം. ഈ പുതിയ ശീലങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ സെറിബെല്ലം തെറ്റായ വൈകാരിക പ്രവചനങ്ങൾ നടത്തുന്നതിനു പകരം ശാന്തമായ പ്രതികരണങ്ങൾ പ്രവചിക്കാൻ പുനർപരിശീലിക്കപ്പെടാം. നിങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങൾ വളരെ വേഗത്തിലോ യാന്ത്രികമായോ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ സെറിബെല്ലത്തിനൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറ് എത്ര സങ്കീർണമാണ്. നമുക്ക് ഈ പുതിയ അറിവ് ഉപയോഗിച്ച് നമ്മുടെ സമ്മർദ്ദത്തെ കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാലൻസ് വീണ്ടെടുക്കാനും ശ്രമിക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും
1: ദേഷ്യപ്പെടുമായിരുന്നു.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മൂന്ന് അസാധാരണ സംഭവങ്ങൾ. ബുദ്ധ സന്ദർശനത്തിനായി എത്തിയ മൂന്ന് സംഘം ഭിക്ഷുക്കൾ മൂന്ന് അസാധാരണ സംഭവങ്ങളെ പറ്റി ബുദ്ധനോട് പറഞ്ഞു. ഒന്നാം സംഘം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അവർ വരും വഴി ഒരു ഗ്രാമത്തിൽ തങ്ങി. അന്നേരം അടുത്തുള്ള ഒരു വീടിന് തീ പിടിച്ചു. തീ ആളിക്കത്തി. പറന്നു വന്ന ഒരു കാക്ക അതിൽ വീണു ചത്തു. രണ്ടാം സംഘം. അവർ വഞ്ചിയിൽ വരികയായിരുന്നു. നടുക്കടലിൽ തോണി നീങ്ങാതായി. കൂട്ടത്തിലെ അശുഭം ബാധിച്ച ആളെ കടലിലേക്ക് എറിയണം, എന്നാലേ മറ്റുള്ളവരും രക്ഷപ്പെടൂ. നറുക്കു വീണത് കപ്പിത്താന്റെ ഭാര്യയ്ക്കാണ്. അവളെ കടലിലെറിഞ്ഞു. വഞ്ചി നീങ്ങി. യാത്ര പൂർത്തിയായി. മൂന്നാം സംഘം. ഏഴ് ഭിക്ഷുക്കൾ വഴിയിൽ കണ്ട ആശ്രമത്തിൽ കയറി രാത്രി തങ്ങാൻ പറ്റിയ ഇടം അന്വേഷിച്ചു. കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അവർ അടുത്തുള്ള ഒരു ഗുഹയിൽ രാപ്പാർത്തു. രാത്രി ഒരു വലിയ കല്ലുരുണ്ടു വീണ് ഗുഹാമുഖമടഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഗ്രാമവാസികൾക്ക് കല്ലു മാറ്റാനായില്ല. ആ ഏഴുപേരും ഏഴ് രാപ്പകലുകൾ ഗുഹയിൽ കുടുങ്ങി. പിന്നെ കല്ല് താനേ ഉരുണ്ട നീങ്ങിപ്പോയി. ഭിക്ഷുസംഘം പുറത്തു വന്നു. ബുദ്ധൻ പറഞ്ഞു, പണ്ട് ഒരു കർഷകൻ തന്റെ ഇടത്തടിക്കുന്ന കാളയുടെ കഴുത്തിൽ വൈക്കോൽ ചുറ്റിക്കെട്ടി തീ കൊളുത്തി. കാള വെന്തു ചത്തു. വളരെ കാലം നരകത്തിൽ കിടന്നു. ബാക്കിയുള്ള ശിക്ഷയാണ് കഴിഞ്ഞ എട്ട് ജന്മമായി വെന്തുചാകൻ. പണ്ട് ഒരു സ്ത്രീ ഒരു നായയെ വളർത്തി. സ്ത്രീ പോകുന്ന ഇടത്തെല്ലാം നായയും കൂടെ. പിള്ളേരവരെ പരിഹസിച്ചു. സഹിക്കാനാകാതെ സ്ത്രീ നായയെ മുക്കിക്കൊന്നു. ശിക്ഷയുടെ ബാക്കികളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പണ്ടൊരിക്കൽ ഒരു ഉടുമ്പ് ഒരു ഗുഹയിലേക്ക് കയറി പോകുന്നത് കണ്ട് ഏഴിടയന്മാർ ഗുഹ അടച്ചു. അവർ അക്കാര്യം മറന്നു. ഏഴു നാൾ കഴിഞ്ഞ് അക്കാര്യം ഓർമ്മ വന്നപ്പോൾ അവർ പോയി ഗുഹ തുറന്നുകൊടുത്തു. ആ ഏഴുപേർ കഴിഞ്ഞ ഏഴു ജന്മങ്ങളിലായി ഈ ദുരനുഭവം ആവർത്തിച്ചനുഭവിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 11 ചോര ഞരമ്പുകളിലാണ്. 1990 ജൂൺ 11, ചെക്കോസ്ലോവാക്കിയയിൽ ജനാധിപത്യം പുലർന്നിരിക്കുന്നു. 1947 ജൂൺ 11, തിരുവിതാംകൂർ ജനതയെ ആഗമാനം ദേശീയ തലത്തിൽ അപഹാസ്യരാക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം കേൾക്കുന്നു. 1947 ആഗസ്റ്റ് 15 ശേഷം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് CP രാമസ്വാമി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം നൽകില്ലെന്ന CP പ്രഖ്യാപനത്തെ തിരുവിതാംകൂർ ജനത പാടെ തള്ളിക്കളഞ്ഞു. അവർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി. 1993 ജൂൺ 11, ലോക സിനിമയിലെ ഏറ്റവും പ്രശസ്ത അത്ഭുത സൃഷ്ടികളിലൊന്നായ ജുറാസിക് പാർക്ക് അമേരിക്കൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നു. മൈക്കിൾ ക്രിക്ടൺ എഴുതിയ സയൻസ് ഫിക്ഷന് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ചലച്ചിത്രാവിഷ്കാരം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ആകൃതി കാക്കർ പാടുന്നത് കേൾക്കാം.

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മഹാലക്ഷ്മി അയ്യർ പാടിയ ഗാനം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം

തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂട. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഗീതാദത്ത് ആലപിച്ച ഗാനം

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ബെലാ ഷെൻഡേ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശാന്തിരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്കു മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻപുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം വൈശാലി മെഹദേ ആലപിച്ച ഗാനം

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി രേഖാ ഭരദ്വാജ് പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ചിന്മയ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാന്തിരാഗങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: நான் ஜான் சோலமன், நான் மணிப்பால் கர்நாடகாவில் இருந்து வரேன். எனக்கு மூன்றாம் பிறையிலிருந்து கண்ணே கலைமானே பாட்டு ரொம்ப பிடிக்கும். ஸோ ஐ ஹோப் டு ஹியர் தட்.

എൻ്റെ പേര് പ്രീതയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പാട്ട് ചുരാലിയാ ഹേ തുമ്നേ ജോ ദിൽ കോ, പാടിയത് ആശ ഭോസ്ലെ ആൻഡ് മുഹമ്മദ് റാഫി. യാത്ര ചെയ്യുമ്പോൾ വളരെ ഇഷ്ടം, അതായത് ഈ മാറുന്ന സീനറീസ് ഒക്കെ കാണുമ്പം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വരുമ്പം ഈ ഒരു റൊമാൻറ്റിക് സോങ് വളരെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക്. അങ്ങനെ ചുരാലിയാ ഹേ തുമ്നേ ജോ ദിൽ കോ രണ്ടു വരി പാടാം. चुरालिया है तुमने जो दिल को वो नजर नहीं चुराना सनम

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ മണിപ്പാലിൽ നിന്ന് വരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം മൂന്നാം പക്ക എന്ന സിനിമയിലെ ഉണരുമീ ഗാനം എന്ന പാട്ടാണ്. ആ പാട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയുള്ള ഓർമ്മകൾ എനിക്ക് വരും. അതുകൊണ്ട് തന്നെ ആ പാട്ട് വളരെ ഒരു ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് അതൊന്ന് കേൾപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.

എൻ്റെ പേര് വിവേക്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് വെച്ചാൽ മോഹൻലാൽ അഭിനയിച്ച നാടുവാഴ എന്ന സിനിമയിലെ രാവിൻ കുന്തനൽ എന്ന പാട്ടാണ്. അതൊരു എനർജൈസിങ് പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്.

ഞാൻ സോന. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇലപ്പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. ആ പാട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് അത് കേൾക്കാൻ വേണ്ടി. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിലൊക്കെ എന്തോ അതിൻ്റെ ഒരു ഫീൽ, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഏത് സിനിമയെന്നാണെന്നൊന്നും എനിക്കറിയില്ല, അത് ആരാ പാടിയെന്നും ഇപ്പം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട് 0495-237-3901, മൊബൈൽ 9072-00-767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യുഎസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करें.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തിലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു.

എൻ്റെ പേര് ശിവാനി. എൻ്റെ വീട് കൊളപ്പട. ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. എനിക്ക് യേശുദാസിൻ്റെ പാട്ടുകളാണ് ഇഷ്ടം. എനിക്കിഷ്ടമുള്ള പാട്ട് അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞാൻ എല്ലാം കേൾക്കും. എന്നാലും കൂടുതലും കൈനിറയെ വെണ്ണ തരാന്നുള്ള പാട്ടാണ് എനിക്കിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ശ്രേയ, ഞാൻ മരഞ്ഞാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൂടുതലും മലയാളം പാട്ടാണ് കേൾക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ സന്തനസഖിയെ പാട്ടാണ് താല്പര്യം. എൻ്റെ വക എല്ലാ ആശംസകളും കരുണാസായി റേഡിയോയ്ക്ക് ഞാൻ നൽകുന്നു.

എന്റെ പേര് അനാമിക. വെളിയന്നൂരിൽ നിന്ന് പറഞ്ഞു. ഞാൻ കർണാസയിലെ പാട്ടുകൾ കേൾക്കാറുണ്ട്. മലയാളം പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ട പാട്ട് പൂവേ പൂവേ പാല പൂവേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ഏകാന്തത എന്നത് നാം പലപ്പോഴും വെറുമൊരു സങ്കടമായോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു മാനസികാവസ്ഥയായോ ആണ് കാണാറുള്ളത്. എന്നാൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ ഏകാന്തത എന്നത് മസ്തിഷ്കത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജൈവിക പ്രതിഭാസമാണ്. ദീർഘകാലം ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളിൽ മസ്തിഷ്ക വൈകല്യങ്ങൾക്കും ബുദ്ധിമാന്ദ്യത്തിനുമുള്ള സാധ്യത 40% വർദ്ധിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഏകാന്തതയെ വെറുമൊരു വികാരമായി കാണുന്നത് അതിന്റെ ജൈവികമായ തീവ്രതയെ കുറച്ച് കാണുന്നതിന് തുല്യമാണ്. നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും പോലെ തന്നെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് സാമൂഹിക ബന്ധങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഓർമ്മശക്തി, ഏകാഗ്രത, ആസൂത്രണം എന്നിവയെ നിയന്ത്രിക്കുന്ന ഫ്രണ്ടൽ വൈറ്റ് മാറ്റർ, പുട്ടാമൻ, ഗ്ലോബസ് പല്ലിഡസ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ മാറ്റം പ്രകടമാകുന്നത്. ഇവ കേവലം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും കൃത്യമായി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കൊഗ്നിറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ബുദ്ധിപരമായ അടിത്തറയാണ്. ഈ ഭാഗങ്ങളുടെ വലിപ്പക്കുറവ് നമ്മുടെ ചിന്താശേഷിയെയും പ്രവർത്തനക്ഷമതയെയും നേരിട്ട് ബാധിക്കുന്നു. ഫ്രണ്ടിയേഴ്സ് ഇൻ ഏജിംഗ് ന്യൂറോ സയൻസ് എന്ന ശാസ്ത്രമാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഏകാന്തത ശരീരത്തിൽ വിട്ടുമാറാത്ത സമ്മർദ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ശരീരത്തിലെ വീക്കം വർദ്ധിപ്പിക്കുകയും നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന് വിവരങ്ങൾ ശേഖരിക്കാനും അവ വിശകലനം ചെയ്യാനുമുള്ള ശേഷി ഇതോടെ ക്രമേണ കുറഞ്ഞുവരുന്നു. കാലക്രമേണ ഈ ജൈവിക മാറ്റങ്ങൾ നമ്മുടെ ചിന്താപരമായ വ്യക്തത കുറയ്ക്കുകയും വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു. രക്താതി സമ്മർദ്ദമോ വ്യായാമമില്ലായ്മയോ പോലെ ഗൌരവമായി കാണേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ഏകാന്തത. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ നമ്മുടെ മസ്തിഷ്കം സാമൂഹിക ബന്ധങ്ങളെ തേടുന്നത് അതിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനു വേണ്ടിയാണ്. മസ്തിഷ്കത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉറക്കം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ ആവശ്യമാണ് സ്നേഹപൂർണമായ ഇടപെടലുകളും. ഒറ്റപ്പെടൽ എന്നത് കേവലം അസുഖകരമായ ഒരനുഭവമല്ല, മറിച്ച് അത് വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്കത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയോട് പോലും അർത്ഥവത്തായ ബന്ധമില്ലാത്ത അവസ്ഥ അഥവാ ഒറ്റപ്പെടൽ മസ്തിഷ്കത്തെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ലളിതമായ ചില വഴികളുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. ദിവസവും ഒരാളുമായിട്ടെങ്കിലും അർത്ഥവത്തായ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നത് മസ്തിഷ്കത്തിന് വലിയൊരു സുരക്ഷാ കവചമായി മാറും. മറ്റൊരാളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും നമ്മെ ആരെങ്കിലും ആത്മാർത്ഥമായി കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതും ഏകാന്തത വരുത്തിവെക്കുന്ന നാശത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. ഇത്തരം കൊച്ചു ഇടപെടലുകൾ പോലും മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഏകാന്തത എന്നത് സഹിച്ചു തീർക്കേണ്ട ഒന്നല്ല. മസ്തിഷ്കത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ എന്തോ ഒന്ന് അവിടെ ലഭിക്കുന്നില്ല എന്നതിന്റെ സിഗ്നലാണ് അത്. ദാഹം അനുഭവപ്പെടുമ്പോൾ ശരീരം വെള്ളം ആവശ്യപ്പെടുന്നത് പോലെ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ മസ്തിഷ്കം മനുഷ്യ സാമീപ്യം ആവശ്യപ്പെടുകയാണ്. സാമൂഹികമായി ഇടപെടുന്നത് വെറുമൊരു വിനോദമല്ല, മറിച്ച് അത് മസ്തിഷ്കത്തെ കരുതലോടെ നിലനിർത്താനുള്ള ഒരു മരുന്നാണ്. നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആരോഗ്യത്തിനായുള്ള നിക്ഷേപമാണെന്ന് നാം തിരിച്ചറിയണം. വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങളെ തടയാൻ മരുന്നുകളെക്കാൾ വലിയ ഗുണം സ്നേഹപൂർണമായ സൗഹൃദങ്ങൾക്ക് നൽകാൻ കഴിയും. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പോലും ഇടയ്ക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതും നാഡീകോശങ്ങൾക്കിടയിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പങ്കുവെക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കും. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും മനോഹരമാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. ആരോടെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുന്നതോ ഒരു വാക്ക് സംസാരിക്കുന്നതോ അവരുടെയും നിങ്ങളുടെയും ആരോഗ്യത്തിന് ഗുണകരമാണ്. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.

0: നോസിബോ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ. പക്ഷേ പ്ലസീബോ ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥ മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നായി വിശ്വസിച്ച് കഴിക്കുമ്പോൾ രോഗം ഭേദമാകുന്ന അത്ഭുതമാണ് പ്ലാസിബോ എഫക്റ്റ്. എന്നാൽ നോസിബോ ഇഫക്റ്റ് ഇതിന് നേർ വിപരീതമാണ്. ഒരു വസ്തു ദോഷകരമല്ലെങ്കിൽ പോലും അത് ദോഷകരമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും യഥാർത്ഥത്തിൽ രോഗിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നോസിബോ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ ഞാൻ ദോഷം ചെയ്യും എന്നാണ് അർത്ഥം. നമ്മുടെ ഭയങ്ങൾ, സംശയങ്ങൾ, നെഗറ്റീവ് വിശ്വാസങ്ങൾ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ തകർക്കുന്നു എന്നതാണ് നോസിബോ. പ്ലസീബോയിൽ പോസിറ്റീവ് പ്രതീക്ഷയാണ് എന്നതുകൊണ്ട് തലച്ചോറിൽ എൻഡോർഫിനുകൾ പോലുള്ള വേദന സംഹാരികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നോസിബോയിൽ നെഗറ്റീവ് പ്രതീക്ഷയാണ് എന്നതുകൊണ്ട് സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളും അഡ്രിനാലിനും വർദ്ധിക്കുന്നു. ഇത് ശരീരത്തിൽ വേദന, വീക്കം, ഓക്കാനം പോലുള്ള യഥാർത്ഥ രോഗലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു. മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ മരുന്നുകൾ നൽകാത്ത നിയന്ത്രിത ഗ്രൂപ്പിലെ ആളുകൾക്ക് പോലും മരുന്നിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ കൃത്യമായി പ്രകടമാകാറുണ്ട്. ഈ ലക്ഷണങ്ങൾക്ക് കാരണം മരുന്നല്ല, മറിച്ച് പാർശ്വഫലത്തെക്കുറിച്ചുള്ള ഭയം അഥവാ നോസിബോ മാത്രമാണ്. രക്തം നഷ്ടപ്പെടുന്നതായി വിശ്വസിച്ച് മരണം വരിച്ച ഒരു തടവുകാരന്റെ കഥ നോസിബോയുടെ ഏറ്റവും തീവ്രമായ ഉദാഹരണമാണ്. അയാൾക്ക് ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു, എന്നിട്ടും ഭയം അയാളുടെ ജീവനെടുത്തു. നോസിബോ വെറും ഭാവനയല്ല. ഭയം ശരീരത്തിൽ നോസിസെപ്ഷൻ, അതായത് വേദനയുടെ സംവേദനം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുകയും ചെയ്യുന്ന ഒരു ജൈവപരമായ പ്രതികരണമാണ്. മനസ്സ് നൽകുന്ന തെറ്റായ സിഗ്നലിനോട് ശരീരം പ്രതികരിക്കുന്നതിന്റെ ഫലമാണ് അത്. നോസിബോ ഇഫക്റ്റ് ക്ലിനിക്കൽ ട്രയലുകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചോ പകർച്ചവ്യാധിയെക്കുറിച്ചോ ആരോഗ്യ ഭീഷണിയെക്കുറിച്ചോ മാധ്യമങ്ങളിലൂടെ അമിതമായി വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആളുകൾക്ക് രോഗമില്ലെങ്കിൽ പോലും ആ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്റർനെറ്റിലെ രോഗനിർണയം അഥവാ സൈബർ കോൺട്രിയ നോസിബോയെ ശക്തിപ്പെടുത്തുന്നു. ഒരു ഡോക്ടർ ഒരു രോഗിയെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു അഭിപ്രായം പറയുകയോ, ഉദാഹരണത്തിന് നിങ്ങളുടെ രോഗം ഭേദമാകാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അമിതമായി ഊന്നിപ്പറയുകയോ ചെയ്യുമ്പോൾ ആ രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ഭക്ഷണം, കാലാവസ്ഥ അല്ലെങ്കിൽ സ്ഥലം മോശമാണ് എന്ന് സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുമ്പോൾ അതവിടെയുള്ള വ്യക്തികളെ ശാരീരികമായി ബാധിച്ചേക്കാം. ഇത് സാമൂഹിക നോസിബോ ആണ്. ഈ ജോലി എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഈ ജോലി അത്യധികം മാനസിക സമ്മർദ്ദം നൽകുന്നതാണ് എന്ന് വിശ്വസിച്ച് ജോലി ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ രോഗങ്ങളോ ക്ഷീണമോ വരാം. ഇവിടെ ഭീഷണിയോടുള്ള വിശ്വാസമാണ് ശരീരത്തെ തളർത്തുന്നത്. എന്റെ കുടുംബത്തിൽ ആർക്കും 65 വയസ്സിന് മുകളിൽ ആയുസ്സില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചെറുപ്പം മുതലേ തന്റെ ശരീരത്തിന് ആ വിധി നൽകുകയാണ്. ഇത് അയാളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിയെയും ആരോഗ്യ തീരുമാനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. നോസിബോ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അത് മനുഷ്യ മനസ്സിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. ആരോഗ്യ വിദഗ്ധർ രോഗികളോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് പ്രവചനങ്ങളും പാർശ്വഫലങ്ങളും അമിതമായി ഊന്നിപ്പറയാതെ പോസിറ്റീവ് പ്രതീക്ഷകൾക്ക് പ്രാധാന്യം നൽകണം. മരുന്നിന്റെ പാർശ്വഫലങ്ങൾ അറിയിക്കേണ്ടത് നിയമപരമായി അത്യാവശ്യം ആണെങ്കിൽ പോലും ആ മരുന്ന് നൽകുന്ന നന്മകളെക്കുറിച്ചും രോഗം ഭേദമാകാനുള്ള സാധ്യതകളെക്കുറിച്ചും ഡോക്ടർമാർ ഊന്നിപ്പറയണം. സോഷ്യൽ മീഡിയയിലെയും വാർത്തകളിലെയും അമിതമായ ആരോഗ്യ മുന്നറിയിപ്പുകളെയും ഭീഷണികളെയും വിവേകത്തോടെ ഫിൽട്ടർ ചെയ്യുക. ഭയം ഉണർത്തുന്ന വിവരങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക. നമ്മൾ ആരോഗ്യവാനാണ്, നമ്മൾ ശക്തരാണ് എന്ന് നിരന്തരം മനസ്സിനെ ഓർമ്മിപ്പിക്കുക. പോസിറ്റീവ് ആത്മഗതങ്ങൾ നോസിബോ ചിന്തകളെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഒരു രോഗലക്ഷണം അനുഭവപ്പെടുമ്പോൾ അത് ഭീകരമായ രോഗമാണെന്ന് ഉടൻ തീരുമാനിക്കാതെ ഒരു വിദഗ്ധ അഭിപ്രായത്തിനായി കാത്തിരിക്കുക. അമിതമായ ഭയം ഒഴിവാക്കുക. ഓർക്കുക, നിങ്ങളുടെ ഭയങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തകർക്കാൻ കഴിയും. ഭയത്തെയും നിഷേധാത്മക ചിന്തകളെയും ചെറുത്തു തോൽപ്പിക്കാൻ പഠിച്ചാൽ പ്ലാസിബോയുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ രോഗത്തിന് വിട്ടുകൊടുക്കാതെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുക.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എൻ്റെ പേര് ഇന്ദു ബി എം. ഞാൻ ഗവൺമെന്റ് ലോ കോളേജിലെ കോളേജ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. സോ എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവയുടെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ അവ രൂപപ്പെടുന്നത്, എങ്ങനെ നമുക്ക് അവയെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇക്കാലത്ത് ഇടയ്ക്കെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലായാലും നീ ഭയങ്കര നാർസിസ്റ്റിക്ക എന്ന് നമ്മളിപ്പോൾ അധികം കേൾക്കാറുണ്ട്. സോ എന്താണ് ഈ പറഞ്ഞ നാർസിസ്റ്റിക്കിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് നോക്കാം. സ്വയം പുകഴ്ത്തൽ, പ്രശംസ ആഗ്രഹിക്കൽ, സഹാനുഭൂതി ഇല്ലായ്മ, അവകാശവാദം, ശോഷിച്ച ബന്ധം, ഇതൊക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി ഇവ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സ്വയം പുകഴ്ത്തൽ. അവര് സ്പെഷ്യൽ ആണെന്നുള്ളൊരു വിചാരം അങ്ങനത്തെ നാർസിസ്റ്റിക് ട്രെയിറ്റ് ഉള്ള ആൾക്കാർക്കുണ്ട്. അവർ മറ്റുള്ളവരിൽ നിന്ന് എന്തോ സ്പെഷ്യൽ ആണ്, അവർക്ക് എന്തോ സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും തങ്ങൾ കുറച്ചും കൂടി ഒരു പടി മേലെ നിൽക്കുന്നവരാണെന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. പിന്നെയുള്ളതാണ് പ്രശംസ ആഗ്രഹിക്കൽ. നിരന്തരമായിട്ടുള്ള പ്രശംസ മറ്റുള്ളവരിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും അതിനെ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കണമെന്നും പ്രശംസിക്കണമെന്നും ഇവർ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് സഹാനുഭൂതി ഇല്ലായ്മ, ലാക്ക് ഓഫ് എംപതി എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഇവർ വലിയ രീതിക്ക് കണക്കാക്കാറില്ല, പകരം തങ്ങൾക്കൊരു ഇമോഷൻസ്

വരെയാണെങ്കിൽ അത് എല്ലാത്തിനേക്കാളും വലുത് ആണെന്ന് വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്തുള്ളവരുടെ വികാര വിചാരങ്ങൾ ഇവർക്കൊരു പ്രശ്നമേ അല്ല. പിന്നെയുള്ളത് അവകാശവാദം. തെറ്റാണെന്ന് അറിഞ്ഞാലും അല്ലെങ്കിൽ ആ തെറ്റ് ഉൾക്കൊള്ളാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. പിന്നെയുള്ളത് ഒരു ഫാന്റസി ലോകത്തായിരിക്കും എപ്പോഴും അവര്. ഇപ്പൊ സ്വന്തം സൗന്ദര്യത്തിലായാലും സ്വന്തം കഴിവുകളിലായാലും അമിതമായി ഇവർ പ്രശംസിക്കും, സ്വയം പ്രശംസിക്കുകയും ചെയ്യും. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള വിചാരത്തിലായിരിക്കും ഇവരുടെ സംസാരങ്ങളും പ്രവൃത്തികളും സാധാരണ കണ്ടുവരുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഇവർ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിലൊന്നും ഇവർക്കൊരു കുറ്റബോധവും ഇല്ല. അവർക്ക് അതിലൂടെ ഉണ്ടാവുന്ന നഷ്ടമൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. സോ ഇതാണ് ബേസിക്കലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് പറയുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അവരെ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുടുംബം എടുത്താലും ആ കുടുംബത്തിലെ ഭർത്താവിനാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മനസ്സിലാവുമായിരിക്കും, മക്കൾക്ക് മനസ്സിലാവുമായിരിക്കും, ഈവൻ ചിലപ്പോൾ അവരുടെ പാരൻസിന് മനസ്സിലാവുമായിരിക്കും. കൂട്ടുകാർക്കോ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അറിയാം ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാ, നിരന്തരമായിട്ട് ഇയാൾ ഒരു അഡ്മിറേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ആൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാര്യം ഇവർക്ക് ഇവരെ നന്നായിട്ട് മാസ്ക് ചെയ്യാൻ പറ്റും. ആ ബന്ധം കുറച്ചും കൂടെ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി ഇല്ലേ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ബേസിക്കലി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ, മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് മെഡിസിൻസിന്റെ ഓപ്ഷൻസ് കുറവാണ്. ഇപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൻസൈറ്റിയോ ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനും മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം. എന്നല്ലാണ്ട് ഈ ഒരു സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞാൽ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതായത് ഇപ്പം അങ്ങനത്തെ ഇഷ്യൂസ് പല കുടുംബത്തിലും ഇങ്ങനത്തെ ഒരു ട്രേറ്റ് ഉള്ള ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഒരു കൗൺസിലിംഗ് സർവീസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെന്നും ഇതിന്റെ ട്രേറ്റ്സ് ഇങ്ങനെയാണെന്നും ഇതിന്റെ സിംറ്റംസ് ഇങ്ങനെയാണെന്നും നമുക്ക് അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അവരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. സോ എങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാം, കോപ്പിംഗ് സ്കിൽസ്, അത് എൻഹാൻസ് ചെയ്യേണ്ട ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാം, സെൽഫ് കൺട്രോൾ എൻഹാൻസ്മെന്റ് ടെക്നിക്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സൈക്കോ എഡ്യൂക്കേഷനിലും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT എന്ന് പറയും. അത് അവരുടെ ഈ തെറ്റായിട്ടുള്ള ധാരണ, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ, അതിനെയൊക്കെ മാറ്റി എങ്ങനെ കറക്റ്റായിട്ടൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ അടുത്തുള്ളവരുടെ ഇമോഷൻസ് കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധമുള്ള ഒരു ബോധവൽക്കരിക്കുന്ന ഒരു ഒരു തെറാപ്പിയാണ് CBT. പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പീസാണ് സ്കീമ തെറാപ്പി. അതായത് ഇതുപോലത്തുള്ള അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ ഒരു പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ഒരു ഏർലി അഡൽഹുഡില് കുറച്ച് നേരത്തെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ ഈ സ്വഭാവം അത്ര നല്ലതല്ല, ബന്ധങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നേരത്തെ അങ്ങനത്തെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനെ നന്നാക്കിക്കൊണ്ട് വരാനുള്ള ശ്രമം നടത്തുന്ന ഒരു തെറാപ്പിയാണ് സ്കീമ തെറാപ്പി. പിന്നെയുള്ളത് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പിയിൽ നമ്മൾ പലരുടെ അനുഭവങ്ങൾ ഒരേ ടൈം ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെ എമ്പതി ബിൽഡ് ചെയ്യാം, എങ്ങനെ അടുത്തുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാം, എങ്ങനെ സോഷ്യൽ അവയർനെസ് കൊടുക്കാം, സാമൂഹികമായിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ എന്താണ് നമ്മൾ അവിടെ ആഗ്രഹിക്കുന്ന സ്വഭാവം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുവഴി ഇന്റർപേഴ്സണൽ സ്കിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പരസ്പരം എങ്ങനെ സഹകരിച്ച് ജീവിക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ബോധമൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പിയാണ് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പിയിൽ പലരുടെ അനുഭവങ്ങൾ ഒരേ സമയം പങ്കുവയ്ക്കപ്പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് സൊസൈറ്റി അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ടൈപ്പ് ഓഫ് ബിഹേവിയർ എന്നും എങ്ങനെ നമുക്ക് എമ്പതി വളർത്തിയെടുക്കാമെന്നും അടുത്തുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെ കൺസിഡർ ചെയ്യാമെന്നും എങ്ങനെ സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാമെന്നും
അവർക്ക് ട്രെയിനിങ് കിട്ടും. അതുവഴി അവർക്ക് ഇമോഷണൽ റെഗുലേഷനും സ്വന്തമായിട്ട് എത്ര തന്നെ ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ അല്ല, എല്ലാവരെയും പോലെ നോർമലാണ്, തങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും മാറ്റാനും ഒരവസരം ഗ്രൂപ്പ് തെറാപ്പി വഴി കിട്ടും. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ തെറാപ്പി സെഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ എങ്ങനെയാണ് നാർസിസ്റ്റിക് ട്രെയ്റ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജെനറ്റിക്സിലേ നമുക്ക് പറയാം. ഇപ്പോൾ ജെനറ്റിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രെയ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്തെ അവർ കണ്ട് വളർന്നതും അല്ലെങ്കിൽ അവരനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും അവർ മുതിരുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയ്റ്റും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമാസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളും അവർ മുതിരുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ സ്വഭാവം കാണിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇങ്ങനത്തെ തെറാപ്പീസ് ഒരു പരിധിവരെ അവരുടെ സ്വഭാവം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും ബന്ധങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: ഇന്ന് രാവിലെ ക്ലിനിക്കിലെത്തിയത്, അതായത് ആദ്യം ക്ലിനിക്കിലെത്തിയത് 32-കാരിയായ രശ്മിയാണ്. ഭർത്താവ് രാഹുലിനൊപ്പമാണ് വന്നതെങ്കിലും ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിന് മുമ്പ് അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. രാഹുൽ സമ്മതം മൊളിയാൽ മാത്രം അവൾ സംസാരിക്കും. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, നിഴലുപോലെ മറ്റൊരാളെ പിന്തുടരുന്ന രശ്മി. എന്തിന്? രശ്മി വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോലും രശ്മി ഭർത്താവ് രാഹുലിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ എന്നർത്ഥത്തിൽ. എനിക്ക് മനസ്സിലായി, ഇതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രത്യേക വ്യക്തിത്വ വൈകല്യമാണ്, അങ്ങനെ പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ടൈപ്പ് ക്യാരക്ടറാണ്, അതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷെ അല്ല, ഇതൊക്കെ ചില പ്രത്യേക വ്യക്തിത്വ വൈകല്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ്. തന്റെ വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുകയായിരുന്നു രശ്മി. രശ്മിയെപ്പോലുള്ളവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭയവും തന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്ന തീവ്രമായ ഉത്കണ്ഠയും ഉണ്ടാകും. രാവിലെ ഏത് കറി വെക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുപോലും എന്നോട് ചോദിക്കാതെ അവൾ ചെയ്യില്ല ഡോക്ടർ. ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് മറ്റൊരാളുടെ ഉറപ്പ് ആവശ്യമാണ്. രാഹുൽ പറയുന്നതിൽ ദയനീയതയോ നിസ്സഹായതയോ ഉണ്ടായിരുന്നു. സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതോ ആയ പ്രധാന ഉത്തരവാദിത്തങ്ങളെല്ലാം രശ്മി രാഹുലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവൾ എതിർക്കില്ല. വിയോജിച്ചാൽ അദ്ദേഹം തന്നെ വിട്ടുപോകുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. രാഹുൽ ഒന്ന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വൈകിയാൽ രശ്മി വല്ലാതെ പരിഭ്രാന്തയാകും. തനിക്ക് തന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം അവളുടെ ഉള്ളിലുണ്ട്. സംസാരത്തിനിടയിൽ രശ്മിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. അമിതമായ നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിലാണ് അവൾ വളർന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാതെ വളർത്തപ്പെടുന്ന കുട്ടികളിൽ പിൽക്കാലത്ത് ഇത്തരം ഡിസോർഡറുകൾ കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രശ്മിയുടെ കഥ ഞാൻ തുടരാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ കുടുംബസമേതം സിനിമയ്ക്ക് പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി. സാധാരണ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊപ്പമുള്ള എല്ലാവർക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ വെയിറ്ററോട് ലിസ്റ്റ് പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹോട്ടലിൽ നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിനടുത്ത് രണ്ട് വെയിറ്റർമാരുണ്ടാവും. ഒന്ന് ഹോട്ടലിലെ വെയിറ്റർ, മറ്റൊന്ന് കുടുംബത്തിലെ വെയിറ്റർ. അത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പറയട്ടെ. ബഡ്ജറ്റിനനുസരിച്ച് വസ്ത്രം സെലക്ട് ചെയ്യുന്നതിൽ, ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അവരവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളില്ലേ? അപ്പോ ഭർത്താവ് പറയട്ടെ എനിക്കൊരു ചായ. അപ്പൊ ഭാര്യ പറയട്ടെ എനിക്ക് വേണ്ടത് കോഫിയാണ്. അപ്പൊ മക്കൾ പറയട്ടെ അവർക്ക് കാപ്പിച്ചിനോ ആണ് അല്ലെങ്കിൽ നൂഡിൽസ് ആണ് അവരവർക്ക് വേണ്ടത്. അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, കുടുംബത്തിന്റെ ബഡ്ജറ്റിനനുസരിച്ച് അവർ പറയട്ടെ, അതല്ലേ നല്ലത്? ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇടപെടുത്തി നോക്കൂ. അവർക്ക് വാങ്ങേണ്ട സാധനങ്ങൾ അവർ പോയി വാങ്ങട്ടെ. തൊട്ടടുത്ത കടകൾ ഉണ്ടെങ്കിൽ പോയി വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ആ കടയിൽ നിന്ന് ആ സാധനം വാങ്ങി വരാൻ പറയണം. അതൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ പിൽക്കാലത്ത് അവർക്ക് ഇത്തരം ഡിസോർഡറുകൾ ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രശ്മിയെ സ്വയം പര്യാപ്തയാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനമുണ്ട് ഇത്തരം വൈകല്യങ്ങൾക്ക്, ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾക്ക്. അത്തരം പരിശീലനങ്ങളാണ് ഏറ്റവും നല്ലത്. അസർട്ടീവ്നെസ് ട്രെയിനിങ്ങിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ രശ്മിയെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയണം, അതായത് നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും കേട്ടോ. ഞാൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? അവരെന്നെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഭയം. അതിന്റെ ആവശ്യമില്ല. നീ നോ, ഈ ലോകത്തെ എസിനേക്കാൾ പവർ നോക്കാണ് എന്ന് മറന്നു പോകരുത്. ചെറിയ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുക, സ്വന്തമായി പച്ചക്കറി വാങ്ങാൻ പോവുക, സ്വന്തമായി മീൻ മാർക്കറ്റിൽ പോയി മീൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ തനിയെ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചെറിയ വിജയവും അവളുടെ ആത്മവിശ്വാസം കൂട്ടി. മീൻ മാർക്കറ്റിൽ ചെന്ന് ബാർഗെയിനിങ് ചെയ്ത് വില പേശി മീൻ വാങ്ങാൻ അവളോട് കർശനമായി പറഞ്ഞു എന്നതാണ് ശരി. അതിലൊക്കെ രശ്മി വിജയിക്കുകയും ചെയ്തു. ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ചിന്ത കോഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ അവളിൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതെല്ലാവരിലും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ? ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും, ആരും കൂടെയില്ലെങ്കിലും ഞാൻ ജീവിക്കും. അങ്ങനെ വേണ്ട, അതിലൊരു അഹന്തയുടെ ധ്വനിയുണ്ട്. പക്ഷെ ഈ വാചകം ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. ആരും കൂടെയില്ലെങ്കിലും ഞാൻ അതിജീവിക്കും. ഈ അതിജീവനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതുണ്ടാവണമെന്നേ എല്ലാവരിലും. രാഹുലിന് ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: അവളെ സഹായിക്കരുത്, പകരം അവളെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ രണ്ട് വാക്കുകളുണ്ട് നോക്കൂ. എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൽപ്പിനേക്കാൾ വലുതാണ് സപ്പോർട്ട് എന്ന് മറന്നു പോകരുത്. ഏതാനും മാസങ്ങൾ കൊണ്ട് രശ്മിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വള്ളിച്ചെടി പടരാൻ ഒരു മരം വേണം, പക്ഷേ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. പറയട്ടെ അതൊരിക്കൽ കൂടി: വള്ളിച്ചെടിക്ക് പടരാൻ ഒരു മരം വേണം, പക്ഷെ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. രശ്മി ഇപ്പോൾ സ്വന്തമായി മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുകയാണ്. അവൾ തനിയെ വളരും, തനിയെ നിലനിൽക്കും. അവളുടെ വേരുകൾ അറ്റുപോകില്ല. സ്നേഹവും കരുതലും നല്ലതാണ്, പക്ഷെ അതൊരാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. പാമ്പറിംഗ് ചെയ്ത് കുട്ടികളെ വളർത്തരുത് എന്നർത്ഥം. അമിതമായ ആശ്രിതത്വം ഒരു വ്യക്തിത്വത്തെ തന്നെ തളർത്തുന്ന രോഗമായി മാറാമെന്ന് പ്രിയ ശ്രോതാക്കൾ മറന്നു പോകരുത്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് നല്ലതല്ലെന്നേ. ഇൻഡിപെൻഡന്റായി ഈ ലോകത്ത് ജീവിക്കാനാവട്ടെ. സ്വന്തം വേരുകളിലൂടെ, സ്വന്തം കാലിൽ നമുക്ക് ശിരസുയർത്തി നിൽക്കാൻ കഴിയണ്ടേ. വെയർ ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, എവിടെയാണോ ഭയമില്ലാത്ത മനസ്സുള്ളത് അവിടെ ശിരസ് ഉയർന്നു നിൽക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗീതാഞ്ജലിയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തന തന തും തന തന തും തന തന തും തന തന തും

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആദ്യമായി ഐസ്ക്രീം കഴിച്ചത് എന്നാവും ഓർമ്മയിലില്ല. നെടുമ്പങ്ങാട്ടോ തിരുവനന്തപുരത്തോ പോയപ്പോഴായിരിക്കണം. തണുത്ത രുചി. അതിനപ്പുറം ഐസ്ക്രീമിനെ കുറിച്ച് മറ്റൊന്നും അറിയാതിരുന്ന കാലം. ഐസ്ക്രീമിൻ്റെ തണുപ്പാണോ ഇഷ്ടം അതോ രുചിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടെ തന്നെ. ആരായിരിക്കും അതുണ്ടാക്കിയത്? പണ്ടെന്ന് വെച്ചാൽ 1st century റോമിൽ മധുരപലഹാരങ്ങൾക്ക് മീതെ മഞ്ഞ് വിതറുമായിരുന്നു അത്രേ. മഞ്ഞ് കലർത്തിയ മധുരപാനീയങ്ങളെക്കുറിച്ചും ചരിത്രരേഖകളുണ്ട്. അന്ന് മുതലേ അല്ലെങ്കിൽ അതിനു മുമ്പേ തണുത്ത രുചി ഇഷ്ടമായിരുന്നു. ഇന്നും അങ്ങനെയല്ലേ? അത്രമേലിഷ്ടം ഈ തണുത്ത രുചി.

അലിയുകയാണ്. അത് ആത്മാവിനെ പോലും അലിയിക്കും. അത്രമേൽ തണുത്തിട്ടാണെങ്കിലും എത്രമേൽ ഇഷ്ടമെനിക്കെന്നും ഈ ശീതസംഗീതത്തെ എന്ന് കവി. സത്യമല്ലേ, ആത്മാവ് ഒരു തണുത്തിറങ്ങുന്ന അനുഭവം, എന്നാലും ഇഷ്ടം. ഒരു ശീതസംഗീതമാണ് ഐസ്ക്രീം എന്ന് കാവ്യവിശേഷണം. കൊള്ളാമല്ലേ.

അവർ മൃഗശാലയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആവശ്യത്തിന് ഐസ്ക്രീം ഇല്ലാതിരുന്നതിനാൽ ദേഷ്യം വന്നു. വെർണനങ്കിൾ അദ്ദേഹത്തിന് മറ്റൊന്ന് വാങ്ങി. ആദ്യത്തേത് പൂർത്തിയാക്കാൻ ഹാരിയെ അനുവദിച്ചു. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫി സ്റ്റോണിൽ ജെ കെ റൗളിംഗ് എഴുതിയ വരികളാണ്: ഐസ്ക്രീമും ഹാരി പോട്ടറും എന്നും അത്രമേലിഷ്ടം.

ഹോട്ട് ഐസ്ക്രീം ഫോർ കോൾഡ് ഡേയ്സ്, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ. റോൾഡാലിൻ്റെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് വില്ലി വോങ്ക സീരീസിൽ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ.

ഒരു വേനൽക്കാല അത്താഴം പൂർത്തിയാക്കാൻ ഐസ്ക്രീമിനേക്കാൾ മികച്ചതൊന്നും വേറിയില്ല. ട്രഷർ ഐലൻഡിൽ ആർ എൽ സ്റ്റീവൻസൺ പറയുന്ന വാക്കുകളാണ്. സത്യമാണ്, അതൊരനുഭവമാണ്, അത്രമേൽ ഇഷ്ടമുള്ള അനുഭവം.

അമേരിക്കയിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ന്യൂയോർക്ക് നഗരത്തിൽ 1776 തുറക്കുന്നത്. ഐസ്ഡ് ചായയായിരുന്നു അന്ന്. പിന്നീടാണ് അത് ഐസ്ഡ് ക്രീമായി മാറുന്നത്. നാൻസി ജോൺസൺ ആണ് ഐസ്ക്രീം പേറ്റന്റ് ചെയ്തത്. ഐസ്ക്രീമുമായി അങ്ങനെ എത്രയോ പേർ, എല്ലാവരെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

കോൺ ഐസ്ക്രീം ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാവണമെന്നൊന്നുമില്ല, കഥയാണ്. പണ്ട് അമേരിക്കയിൽ ഐസ്ക്രീം ഹരമായ കാലം. ആബാലവൃദ്ധം ജനങ്ങളും ഐസ്ക്രീം അഡിക്റ്റായി എന്ന് വേണം പറയാൻ. അതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് കപ്പുകൾ അതെവിടെയും ഒരു പ്രശ്നമായി. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെയും ഐസ്ക്രീം കപ്പുകൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എപ്രകാരം എന്നതിന് ഒരു മീറ്റിംഗ് നടന്നു. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരുമുണ്ട്. രാവിലെ തുടങ്ങിയ മീറ്റിംഗ് 11 മണിയായപ്പോൾ ബ്രഞ്ച് കൊണ്ടുവന്നു. കപ്പും സോസറും തിരിച്ചെടുക്കാൻ കാത്തുനിന്നയാൾ അവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടുകൊണ്ടു നിന്നു. പോകാൻ നേരം മോഡറേറ്ററോട് അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നീയോ? ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നറിയുമോ? അതിനിടയിലാണോ നീ? അവരുടെ വർത്തമാനം കേട്ട് അവിടെയുണ്ടായിരുന്ന പ്രധാനിയായ ഒരാൾ കാര്യമന്വേഷിച്ചു. അയാളുടെ അനുവാദത്തോടെ ചായക്കാരൻ മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങി, ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണല്ലോ ചർച്ച. സർ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകാതിരുന്നാൽ മതി. അത് കേട്ട് ചിരിക്കാൻ തുടങ്ങിയവരോട് അയാൾ പറഞ്ഞു, അതെ സർ, ഈ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കപ്പുണ്ടാക്കിയിട്ട് അതിൽ ഐസ്ക്രീം കൊടുത്താൽ ആളുകൾ ഐസ്ക്രീമും കഴിക്കും കപ്പും കഴിക്കും, വേസ്റ്റ് ഉണ്ടാകുകയുമില്ല. മോഡറേറ്ററായിരുന്നു ആദ്യം കൈയടിച്ചത്. തുടർന്ന് ആ ഹാൾ മുഴുവൻ കരഘോഷമുയർന്നു. അങ്ങനെയാണ് കോൺ ഐസ്ക്രീം ഉണ്ടായതത്രേ.

തണുപ്പ്, മരങ്കൂച്ചുന്ന തണുപ്പ്, മരവിച്ച് വിറപ്പിക്കുന്ന തണുപ്പ്, പുതപ്പ് കൊണ്ട് മൂടിയാലും കിടുകിടുത്ത് പോകുന്ന തണുപ്പ്. പക്ഷേ ഈ തണുപ്പ്, ചോക്ലേറ്റിൻ്റെ തവിട്ട് നിറമുള്ള ഈ തണുപ്പ്, വാനിലയുടെ പിങ്ക് നിറമുള്ള ഈ തണുപ്പ്, പച്ചയും മഞ്ഞയും മഞ്ഞിലലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഈ തണുപ്പ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ ചൂടലിഞ്ഞു ചേരുന്ന തണുപ്പ്, എനിക്കിഷ്ടം ഈ തണുപ്പ്, അത്രമേൽ അത്രമേൽ ഇഷ്ടം ഈ തണുപ്പ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.